0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിനിടയിൽ നമ്മുടെ മുന്നിൽ ചിലപ്പോൾ വാതിലുകൾ അടഞ്ഞേ കിടക്കുന്നത് കാണാം. നമുക്ക് തോന്നും എൻ്റെ ജീവിതത്തിൻ്റെ സുഖകരമായ സന്തോഷത്തിന് എവിടെയോ വിഘാതം സംഭവിച്ചു, എവിടെയൊക്കെയോ അടഞ്ഞുപോയി. അത് എന്നോട് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കൾ ആരോ പ്രവർത്തിച്ച് ആ വഴി അടച്ചതാണ്. അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. ചിലരൊക്കെ അതിന് പരിഹാരം കാണാൻ മറ്റു പല മാർഗങ്ങളും തേടി പോകാറുണ്ട്. യഥാർത്ഥത്തിൽ നാം ചിലപ്പോൾ സുഖകരമായി മുന്നോട്ട് സഞ്ചരിക്കുന്നതിനിടയിൽ ചില വാതിലുകൾ അടയ്ക്കപ്പെടുന്നതും തടസ്സപ്പെടുന്നതും നാം അത് മറികടക്കാൻ അതിലേക്ക് സഞ്ചരിക്കാൻ പ്രാപ്തമായില്ലെന്ന് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് ബോധ്യമായതുകൊണ്ടാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ, നമ്മുടെ രക്ഷയ്ക്ക് അത്തരമൊരു വാതിലിലൂടെ കടക്കേണ്ടത് ഇപ്പോ അത് ഗുണകരമല്ല എന്നുള്ളതുകൊണ്ടാണെങ്കിലോ അങ്ങനെ എത്ര പേർ ചിന്തിക്കുന്നു. പണം വേണം പണം വേണം എന്ന് വല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ പണം തന്നില്ലെങ്കിൽ ദൈവം പാപിയാണ്, നമ്മളോടുള്ള ഇഷ്ടക്കേടുകൊണ്ടാണ്. പക്ഷേ ചിലപ്പോൾ ആ സമ്പത്തിൻ്റെ പരീക്ഷണത്തെക്കാൾ ദാരിദ്ര്യത്തിൻ്റെ പരിമിതിയാണ് നമുക്ക് സന്തോഷം നൽകുന്നതെങ്കിൽ, നമുക്ക് ഗുണകരമാകുന്നതെങ്കിൽ, നമുക്ക് അപകടം വരുത്താതിരിക്കുന്നതാണെങ്കിൽ അതെത്രയോ നന്മയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളെയും പരിമിതികളെയും ദൈവം നമ്മെ സംരക്ഷിക്കാനുള്ള കവചങ്ങളായി കാണാൻ മനുഷ്യന് കഴിയുമ്പോഴാണ് അവൻ്റെ ചിന്താമണ്ഡലം കൂടുതൽ കരുത്തുള്ളതാകുന്നത്. ആഗ്രഹിച്ചത് കിട്ടാത്തതുകൊണ്ട് പൊട്ടിക്കരയുകയോ നിരാശ പ്രകടിപ്പിക്കുകയോ നിലത്ത് കിടന്നുരുളുകയോ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കുട്ടിത്തമെന്നോ വിവേകമില്ലാത്തവരെന്നോ ആണ് പറയാറ്. പക്ഷേ ചിലതൊക്കെ നേടാനാകാതാകുമ്പോൾ നമ്മളും അതുപോലൊക്കെ കാണിച്ചിട്ട് പറയുന്നത് നമ്മൾ കൂടുതൽ വിവേകമുള്ളവരാണെന്നാണ്. സത്യത്തിൽ ഈ വൈരുദ്ധ്യം തിരിച്ചറിയുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാബദ്ധം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം രാജ്യം ഇന്ന് സമുചിതമായി ആഘോഷിക്കുന്നു. ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം കൂടുതൽ പ്രസക്തമായി മാറിയെന്ന് ദ്രൌപദി മുർമു പറഞ്ഞു. 2047-ഓടെ വികസിത ഭാരതം എന്ന ദേശീയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്നും വികസനത്തിന്റെ നേട്ടങ്ങളിൽ നിന്ന് ഒരു പൌരനും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സഹാനുഭൂതി, എല്ലാവരെയും ഉൾക്കൊള്ളൽ തുടങ്ങിയ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് രാജ്യത്ത് ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ ചേരും. പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങളും ഗ്രാമീണ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച ചർച്ചകൾക്കാണ് ഗ്രാമസഭകൾ ചേരുന്നത്. സബ് കി യോജന, സബ് കാ വികാസ് എന്ന പരിപാടിക്ക് ഈ ഗ്രാമസഭകൾ തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീളുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിനും ഇന്ന് തുടക്കമാകും. ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. 2031 മാർച്ച് 30-ഓടെ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിൻ ലക്ഷ്യം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനം ഇന്ന്. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. കൌമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കുചേർന്ന അദ്ദേഹം 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരു കുടക്കീഴിൽ വരുമെന്നും കുട്ടികൾക്ക് കൂടുതൽ ലളിതവും കാര്യക്ഷമവുമായ ഡിജിറ്റൽ അനുഭവമാണ് താരാപഥത്തിലൂടെ കൈവരിക്കാൻ കഴിയുകയെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി അലങ്കാരത്തിന് അല്ലെന്ന് നിയുക്ത ചെയർമാൻ ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. സംസ്ഥാനത്തിന് ആവശ്യമായതും ഗുണകരവുമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അറിയിച്ച അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് 14 റിപ്പോർട്ടുകൾ കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉൾപ്പെടെ നടപ്പാക്കിയത് വി എസിന്റെ കാലത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഡോക്ടർ എം കെ മുനീർ കോഴിക്കോട്ട് അറിയിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് അറിയിച്ചു. തളിപ്പറമ്പ് എം എൽ എ ചെയർമാനായും മൃഗശാലാ വകുപ്പ് സൂപ്രണ്ട് കൺവീനറായും പ്രാദേശിക സമിതിക്ക് രൂപം നൽകിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി കാസർകോട് ജില്ലയിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് പുരാവസ്തു സർവേ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ടുനിന്ന് പി ജഗന്നിവാസൻ.
1: സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക വൈവിധ്യവുമുള്ള കാസർഗോഡിന്റെ മണ്ണിൽ തെളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന പുരാവസ്തു ശേഷിപ്പുകളും ചരിത്ര തെളിവുകളും കണ്ടെത്തുക, അവ സമഗ്രമായി ഡോക്യുമെന്റ് ചെയ്യുക, തുടർ പഠനങ്ങൾ നടത്തുക എന്നിവയാണ് ഈ സർവേയുടെ പ്രധാന ലക്ഷ്യം. പ്രാചീന മനുഷ്യവാസത്തിന്റെ തെളിവുകളായ കുടക്കല്ലുകൾ, മുനിയറകൾ, ചെങ്കൽ നിലത്തെ ലിഖിതങ്ങൾ, ചരിത്രപ്രസിദ്ധമായ കോട്ടകൾ എന്നിവയാൽ സമ്പന്നമാണ് കാസർഗോഡ്. ബേക്കൽകോട്ട, ഒമിച്ചിപ്പൊയിൽ, ചീമേനി, അരിയിട്ടപാറ, ബന്തെടുക്ക, മാണിമൂല എന്നിവിടങ്ങളിൽ മുമ്പ് നടന്ന അന്വേഷണങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളാണ് ഇത്തരമൊരു സമഗ്ര പഠനത്തിന് വഴിയൊരുക്കിയത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന്റെ പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് രാമേശ്വരം പാമ്പൻ പാലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻപാലം ഇന്ത്യയിലെ ആദ്യത്തെ ലംബ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമാണ്. ശ്രീലങ്കയുമായി വ്യാപാര ബന്ധം വികസിപ്പിക്കാനാണ് പാമ്പൻപാലം നിർമ്മിച്ചത്. 1870 നിർമ്മാണത്തിന് തുടക്കം കുറിച്ച പാലത്തിന് 143 തൂണുകളുണ്ട്. 2.2 കിലോമീറ്ററാണ് നീളം. 1914 പാമ്പൻപാലം കമ്മീഷൻ ചെയ്തത്. പുതിയ പാലത്തിലെ ലംബ ലിഫ്റ്റിന് 72.5 മീറ്റർ സെൻട്രൽ സ്പാൻ ഉണ്ട്. 99 അപ്രോച്ച് ഗർഡർ നിർമ്മാണത്തിന് മാത്രം 3000 ടൺ സ്റ്റീൽ ഉപയോഗിച്ചതായി മധുര ഡിവിഷനിലെ റെയിൽവേ ഉദ്യോഗസ്ഥർ ആകാശവാണിയോട് പറഞ്ഞു. രാജ്യരക്ഷാ വിഭാഗം PRO ആയും DD ന്യൂസ് മിസോറാമിന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച നാംപി ബൌമാരിന്മായുടെ വിയോഗത്തിൽ രാജ്യരക്ഷാ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് അദ്ദേഹവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനും PIB ഇംഫാൽ ADG ഡോക്ടർ ഇൻഗം പാമയും മറ്റൊരു ഉദ്യോഗസ്ഥനും മരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ 10 സ്വർണവും 23 വെള്ളിയും 33 വെങ്കലവും ഉൾപ്പെടെ 66 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8 സ്ഥാനത്ത്. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ എത്തി. ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ പുരുഷന്മാരുടെ 97 കിലോ വിഭാഗത്തിൽ നിതേഷ് സിവാജ് ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടി. 1962 ശേഷം ആദ്യമായാണ് ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ ഒരു ഇന്ത്യൻ താരം ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടുന്നത്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളി മെഡൽ കരസ്ഥമാക്കിയ തിരുവമ്പാടിയിലെ വിദർശ കെ വിനോദിന് ജന്മനാട്ടിൽ വൈകിട്ട് പൌരാവലി സ്വീകരണം നൽകും. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് വരവേൽപ്പ്. കണ്ണൂർ ആറളത്ത് മയക്കുവെടിവെച്ച് പിടികൂടിയ കണ്ണൂർ മഖ്ന എന്ന മോഴയാനയെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ആനയെ തളച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളെ വർഷങ്ങളായി ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ KM1 എന്ന മോഴയാനയെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് ഇന്നലെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. മയക്കുവെടിയേറ്റ ആനയെ റോഡിലെത്തിക്കുക അസാധ്യമായിരുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുതിയ റോഡ് നിർമ്മിച്ചാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ മോഴയാനയെ പുറത്തേക്കെത്തിച്ചത്. മുത്തങ്ങയിൽ പ്രത്യേകം തയ്യാറാക്കിയ ആനക്കുട്ടിലാണ് കണ്ണൂർ മഖനയെ താമസിപ്പിക്കുക. ആനയുടെ ആരോഗ്യം ഉറപ്പുവരുത്തിയ ശേഷം ട്രാക്ക് ചെയ്യുന്നതിനായി റേഡിയോ കോളർ ഘടിപ്പിച്ച് വയനാട് മേഖലയിലെ വനത്തിൽ തുറന്നുവിടാനാണ് പദ്ധതി.
0: അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി ശാഖ ഗാന്ധിജയന്തി ദിനമായി ഇന്ന് വന്ദ്യമാതാക്കളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കും. വൈകിട്ട് 5 ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ ജനറൽ ബോർഡ് യോഗവും പൊതുസമ്മേളനവും രാവിലെ തോട്ടടയിൽ ചേരും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ TO മോഹൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3 കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 5 അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ ആദ്യ സെഷനിൽ ഗാന്ധിജിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ MN കാരശ്ശേരി സംസാരിക്കും. 4 കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലെ തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. ഇന്ന് ഗാന്ധിജയന്തി. മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ചേട്ടാ രവീന്ദ്രൻ മേശരിയും മൈക്കാടുകാരും കൂടെ കഴക്കോട്ട് പോന്നു.
1: അവർക്ക് പിന്നെ പണിക്ക് പോകണ്ടായോ?
0: അത് ഞാൻ അവരെ വല്ലതും പറഞ്ഞു. ഷാജിക്ക് പണത്തിന്റെ അഹങ്കാരം.
1: പിന്നല്ലാതെ ഒന്നാന്തരം മതിലും കേറ്റുമല്ലായിരുന്നോ? എന്തിനാ അത് ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് പണിയുന്നതെന്ന് നിനക്ക് മനസ്സിലായോ?
0: കൈ കാശ് ഒരുപാടുണ്ടായതുകൊണ്ട്.
1: രവീന്ദ്രൻ മേശരി ഇവിടെ വന്ന് നിന്ന് മതില് പൊളിച്ചു കളഞ്ഞിട്ട് പണിയുന്നു പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി.
0: എന്തോ മനസ്സിലായി?
1: ഷാജിയുടെ തൊട്ടയലത്ത് താമസിക്കുന്ന തോമസ് അച്ചായന്റെ മോൻ ക്രിസ്റ്റഫർ വെച്ച വീടിന്റെ മതില് താൻ കണ്ടിട്ടുണ്ടോ?
0: ഇല്ല, ഞാൻ കണ്ടിട്ടില്ല.
1: അതൊന്ന് കാണണം. ആര് കണ്ടാലും അതൊന്ന് നോക്കും. ആ മതില് കെട്ടിയപ്പോ തന്നെ ഷാജിയുടെ മതിലിന്റെയും വീടിന്റെ ആ ഗേറ്റ പങ്ങുപോയി.
0: ഓഹോ, അത് ശരി. അപ്പൊ പൊങ്ങല് കാണിക്കാൻ ആ പഴയ മതില് പൊളിച്ചിട്ട് പുതിയത് കെട്ടുന്നത്.
1: ക്രിസ്റ്റഫറിനേക്കാൾ വലിയ പണക്കാരനാ ഷാജി എന്ന് കാണിക്കണ്ടായോ?
0: ഇതൊന്നും ദൈവത്തിന് നടക്കുന്ന പണിയല്ല.
1: ഒരു കൂര വെക്കാൻ കാശില്ലാതെ ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാതെ എത്രയോ പേര് പ്രയാസപ്പെടുന്നു.
0: പണം കൂടി കഴിയുമ്പോ ചിലർക്കുള്ള അഹങ്കാരം കൂടും. എല്ലാവർക്കും തോന്നത്തില്ല, ഒരുമാതിരി പൊങ്കന്മാർക്ക് തോന്നും.
1: ഇന്നലെ രവീന്ദ്രൻ മേശയുടെ വർത്തമാനത്തിൽ തന്നെ ഷാജിയോടുള്ള പരിഹാസം എനിക്ക് പിടികിട്ടി. ഞാൻ ഒരഭിപ്രായവും പറയാതെ മിണ്ടാന്ന് നിന്നേത്. സകല കാര്യങ്ങളും കുളമായെന്ന് ഞങ്ങൾ അറിഞ്ഞേ അറിഞ്ഞിനി സാറേ.
0: പക്ഷെ എത്ര ആലോചിച്ചിട്ടും അതിന് എന്റെ കാര്യവും കാരണവും പിടികിട്ടുന്നില്ല.
1: രാഷ്ട്രീയക്കാരുടെ ഉടക്കായിരിക്കും ഇല്ലയോ നിസാറേ?
2: ഓ, എല്ലാ തരം ഉടക്കം നടക്കുന്നുണ്ട് അമ്മാവ. നമ്മുടെ പല്ലേക്കുഴി ഭാഗത്തുള്ള റോഡിലൂടെ നിങ്ങൾ ആരല്ല ഈ അടുത്ത കാലത്ത് എങ്ങനെ പോയിട്ടുണ്ടോ?
0: ഇല്ല, ഞാൻ പോയിട്ടില്ല.
2: നിങ്ങൾ രണ്ടും കൂടി ഒരു ദിവസം ആ വഴി ഒന്ന് വരണം. ആ റോഡിന്റെ ഇരു സൈഡിലും താമസിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ അനുഭവിക്കുന്ന ദുരിതം ഒന്ന് മനസ്സിലാകുമല്ലോ.
1: എടാ, അത് പരിഹരിക്കുന്ന കാര്യത്തിനല്ലേ നിങ്ങൾ കുറെ പേരെ സംഘടിപ്പിച്ചത്?
2: പരിഹരിക്കണമെങ്കിൽ തെറ്റിത്തറ മുക്കിന് പടിഞ്ഞാറ് ഓട പണിയണം. അതും ചെറിയ ഓടൊന്നും പോരാ, നമ്മളെ തല്ലൂർ ഭാഗത്തെ വലിയ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഓട ഇല്ലയോ, ആ സൈസ് വേണം.
1: അക്കാര്യം കമ്മിറ്റി കൂടുമ്പോ പറയണം, ചർച്ച ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് നീക്കണം.
2: അതെ, അതിന് തന്നെ ഇല്ലയോ സകല പാർട്ടിയിൽപ്പെട്ടവരെയും പൊതുപ്രവർത്തനാണെന്ന് നടക്കുന്നവരെയൊക്കെ വിളിച്ച് ചർച്ചയ്ക്ക് വിളിച്ചത്.
0: എടാ, എവിടെ വെച്ചായിരുന്നടാ കമ്മിറ്റി?
2: നമ്മുടെ കരിമ്പന്തറയിലെ സുജാതന്റെ വീട്ടിൽ വെച്ചായിരുന്നു. ഞാനും ചന്ദ്രമ്പള സാറും ജോർജ് കുട്ടി വെച്ചാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
0: ബാക്കി എല്ലാവർക്കും തളർവാദം വന്ന് കിടപ്പിലായോ?
2: ഞങ്ങള് മൂന്ന് പേര് മാത്രമേ ഇരുന്ന് എന്തോ തീരുമാനിക്കാനാ. അവസാനം സുജാതന്റെ വീട്ടിൽ നിന്ന് കട്ടഞ്ചായം കുടിച്ചോണ്ട് ഞങ്ങൾ അങ്ങ് പോയി.
1: ഈ ബാക്കിയുള്ളവര് വരാത്തതിന്റെ കാരണം തിരക്കാഞ്ഞ എന്താ?
2: തിരക്കി, സുജാതന്റെ വീട്ടിൽ വെച്ച് കമ്മിറ്റി വിളിച്ചതേ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല.
0: അതെന്താ അവിടെ കുഷ്ഠരോഗം പിടിച്ചവരുണ്ടായിരുന്നു?
2: രാഷ്ട്രീയ ഉടക്ക്. സുജാതനെ മറ്റേ പാർട്ടിക്കാരനല്ലയോ?
1: എന്നാ പിന്നെ ആ വായനശാലയുടെ ആളി വെച്ചോ ആ തിണ്ണക്കി വെച്ചോ കൂടണമായിരുന്നു?
2: ഓ, അത് പറഞ്ഞപ്പോ അതിനോടും ചിലർക്ക് യോജിപ്പൊന്നുമില്ല.
1: അതിന് കാരണം എന്താ?
2: അത് പറയുന്നോ ഇല്ല.
0: അപ്പൊ ഇത് നടക്കാനുള്ള പണിയല്ല.
2: ചിലർക്ക് ഓട വലുതാക്കുന്നതിനോട് എതിർപ്പുണ്ട്. വലിയ ഓട വന്നാലേ ചിലരുടെയൊക്കെ ഭൂമി നഷ്ടപ്പെടും.
1: മഴ സമയത്ത് വെള്ളം കയറി മുറ്റം മുഴുവൻ കായല് പോലായാലും ഭൂമി പോകരുത്, കൊള്ളാം.
2: ഭൂമി പോകുന്നതിൽ ഇഷ്ടക്കേടുള്ളതേ നമ്മുടെ മുരിങ്ങത്താറയിലെ വിജയ സാറിനാ.
0: അയ്യോ കഷ്ടം, പാവം മനുഷ്യനാ, ദാരിദ്ര്യവാസി, ഏക്കർ കണക്കിന് വസ്തു ഉള്ളവനാ, സഹിക്കാൻ വയ്യാത്തത്.
1: എല്ലാം കൂടെ ചേർന്ന് ഒരു പരാതി എഴുതി റവന്യൂ വകുപ്പിന് എങ്ങനെ കൊടുക്കാൻ നോക്കൂ.
2: ഞാൻ ഇനി ഒന്നും ഇല്ലമ്മാവാ.
0: ഒന്നിച്ചു നിൽക്കാൻ വൈമുഖ്യമുള്ളവർ നാടിന്റെ നന്മയ്ക്ക് നാശമായി തീരും.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാരുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഒരുപാട് വിപ്ലവകാരികളുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ പേര് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവും ആശയങ്ങളും ഇന്നും നമ്മളോട് നേരിട്ട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിനൊരേ ഒരു പേരേ ഉള്ളൂ, മഹാത്മാഗാന്ധി എന്നാണ്. ഗാന്ധിജി ആരായിരുന്നു? ഒരു സ്വാതന്ത്ര്യ സമര നേതാവ് മാത്രമായിരുന്നു? ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നു? ഒരു തത്വചിന്തകൻ മാത്രമായിരുന്നു? അല്ല, ഗാന്ധിജി എന്നത് ഒരു മനുഷ്യന്റെ പേര് മാത്രമല്ല, ചില മൂല്യങ്ങളുടെ പേരുകൂടിയാണ്. സത്യത്തിന്റെ പേര്, അഹിംസയുടെ പേര്, സത്യാഗ്രഹത്തിന്റെ പേര്, ലാളിത്യത്തിന്റെ പേര്, സ്വയം നിയന്ത്രണത്തിന്റെ പേര്, മറ്റൊരാളുടെ വേദനയെ സ്വന്തം വേദനയായി കാണാനുള്ള ആ ഒരു മനസ്സിന്റെ പേര്, താൻ വിശ്വസിക്കുന്ന കാര്യത്തിനു വേണ്ടി ആയുധമെടുക്കാതെ വിദ്വേഷം വളർത്താതെ സ്വന്തം ജീവിതം തന്നെ ഒരു സന്ദേശമാക്കി മാറ്റിയ മനുഷ്യന്റെ പേരാണ് ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, പിന്നീട് ലോകം മുഴുവൻ അറിയുന്ന ഒരു മഹാത്മാഗാന്ധിയായി മാറിയത് ഒരു ദിവസം കൊണ്ടല്ല, ഒരു നീണ്ട യാത്രയിലൂടെയായിരുന്നു. തെറ്റുകളിൽ നിന്ന് പഠിച്ച യാത്ര, സ്വയം ചോദ്യം ചെയ്ത യാത്ര, തന്റെ വിശ്വാസങ്ങളെ പരീക്ഷിച്ച യാത്ര, സത്യത്തെ അന്വേഷിച്ച യാത്ര. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളൊരു പ്രതിമയെക്കുറിച്ചോ അല്ലെങ്കിൽ നോട്ടിൽ കാണുന്ന ഒരു ഗാന്ധിജിയെക്കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ സന്തോഷങ്ങളും സംശയങ്ങളും പരാജയങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ആ മനുഷ്യൻ തന്റെ ജീവിതത്തെ ഒരു വലിയ ആശയത്തിന്റെ പരീക്ഷണശാലയാക്കി മാറ്റി. സത്യം എന്താണ്? അഹിംസയ്ക്ക് എത്ര ശക്തിയുണ്ട്? നമ്മൾ വിശ്വസിക്കുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ടോ? നമുക്ക് മാറ്റണമെന്ന് തോന്നുന്ന സമൂഹത്തിൽ ആ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങാൻ നമുക്ക് സാധിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഗാന്ധിജിയുടെ ജീവിതം നമ്മളോട് ചോദിക്കുന്നത്. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന അല്ല എന്നുള്ളതാണ് കേട്ടോ. സത്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തെ സ്വന്തം ജീവിതം കൊണ്ട് പരീക്ഷിച്ചു. അഹിംസയെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ സമരത്തിന്റെ ശക്തിയാക്കി മാറ്റി. ലാളിത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വന്തം ജീവിതം തന്നെ ലളിതമാക്കി. സ്വയം മാറുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം സ്വയം മാറാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഗാന്ധിജിയെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതവും നമ്മൾ ഓർക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്ക് അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്. സ്വാതന്ത്ര്യം എന്നത് ചില നേതാക്കളുടെ സ്വപ്നം മാത്രമല്ലെന്നും സാധാരണ മനുഷ്യന്റെയും അവകാശമാണെന്നും അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു. കർഷകനെയും തൊഴിലാളികളെയും സ്ത്രീകളെയും സാധാരണക്കാരെയും ഉൾപ്പെടുത്തി ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി സ്വാതന്ത്ര്യ സമരത്തെ മാറ്റുന്നതിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം നിർണായകമായി. സത്യാഗ്രഹം, അഹിംസ, അസഹകരണം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ ഇവ ചരിത്ര പുസ്തകത്തിൽ കുറച്ച് വാക്കുകൾ മാത്രമല്ല ഇന്ന് നമ്മൾ ഓർക്കണം. ഒരു ജനതയുടെ ആത്മവിശ്വാസം വളർന്ന ഒരു കഥ കൂടിയാണ്. പക്ഷേ ഗാന്ധിജിയെ വെറും ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ കണ്ണിലൂടെ മാത്രം കണ്ടാൽ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം എന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടുന്നത് മാത്രം കൊണ്ട് അവസാനിച്ചിരുന്നില്ല. ഒരു മനുഷ്യന് മാന്യമായി ജീവിക്കാൻ കഴിയണം, സമൂഹത്തിൽ വിവേചനം കുറയണം, ഗ്രാമങ്ങൾ ശക്തമാകണം, തൊഴിലിന് മാന്യതയുണ്ടാകണം, ശുചിത്വം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാകണം, ആവശ്യത്തിനപ്പുറം ഉപഭോഗം ചെയ്യാതിരിക്കണം, മറ്റൊരാളുടെ അവകാശത്തെ ബഹുമാനിക്കണം. ഇതെല്ലാം കൂടി ചേർന്ന ഒരു ജീവിത ദർശനമായിരുന്നു ഗാന്ധിജിയുടെ ചിന്ത. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ ഓർക്കേണ്ടത് വർഷത്തിൽ ഒരു ദിവസം, ഈ ഒക്ടോബർ 2 മാത്രമല്ല എന്ന് നമ്മൾ ഓരോ ഭാരതീയനും അഭിമാനത്തോടുകൂടി പറയേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെയൊരു രാഷ്ട്രപിതാവ് നമുക്കുണ്ട് എന്ന്

നമ്മൾ വൃത്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ മാലിന്യം പോലും ശരിയായ സ്ഥലത്ത് നിങ്ങൾ ഇടുന്നുണ്ടോ? നമുക്ക് ലോകം മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ മാറ്റത്തിൽ നമ്മുടെ പങ്ക് എന്താണെന്ന് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ ഇതാണ് ഗാന്ധിയെ ഇന്നും, മഹാത്മാഗാന്ധിജിയെ ഇന്നും പ്രശസ്തനാക്കുന്നത്. കാലം മാറി, ലോകം മാറി. ഇന്ന് നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്, സോഷ്യൽ മീഡിയയുണ്ട്. ഒരു വാക്കെഴുതിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. പക്ഷേ മനുഷ്യന്റെ അടിസ്ഥാന ചോദ്യങ്ങൾ മാറിയിട്ടില്ല. സത്യം എന്താണ്? മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം? വ്യത്യാസങ്ങളെ എങ്ങനെ സ്വീകരിക്കണം? അധികാരം എങ്ങനെ ഉപയോഗിക്കണം? സ്വാതന്ത്ര്യത്തോടൊപ്പം ഉത്തരവാദിത്തം എങ്ങനെ പരിപാലിക്കണം? അതിനാലാണ് ഗാന്ധിജി ചരിത്രത്തിൽ മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയല്ലാതായി മാറിയത്. ഓരോ കാലത്തും പുതുതായി വായിക്കപ്പെടേണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരുപക്ഷെ ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതായിരിക്കാം: മാറ്റം എപ്പോഴും വലിയ കാര്യങ്ങളിൽ നിന്നല്ല തുടങ്ങേണ്ടത്. ഒരു സത്യസന്ധമായ വാക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു ക്ഷമാപണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു വിദ്വേഷ വാക്ക് പറയാതിരിക്കുന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു വ്യാജ വാർത്ത പങ്കുവെക്കാതിരിക്കുന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒരു ചെറിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കുന്നതിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ നോക്കുമ്പോൾ ഗാന്ധിജി നിങ്ങളിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു ചരിത്രപുരുഷനല്ല കേട്ടോ. നമ്മുടെ ഓരോ ദിവസങ്ങളിലും നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളിൽ പോലും ഗാന്ധിയൻ ചിന്തയ്ക്ക് ഒരു സ്ഥാനമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് കുറേ സംസാരിച്ചാലോ? ഒരു ചിന്തയായി ഓർക്കാം, ഒരു ചോദ്യമായി ഓർക്കാം, ഒരു മൂല്യമായി ഓർക്കാം. ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായി നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു ചെറിയ മാറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഓർക്കാം. ഇന്ന് ഓണാട്ടുകര പാസഞ്ചറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ്. ഗാന്ധിജി ആരായിരുന്നു? അദ്ദേഹം എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? അഹിംസ എന്നത് ശരിക്കും എന്താണ്? സത്യാഗ്രഹം എന്ന ആശയത്തിന് ശക്തി എന്തായിരുന്നു? സ്വാതന്ത്ര്യസമരത്തിന്റെ അപ്പുറം ഗാന്ധിജി സ്വപ്നം കണ്ടതെന്താണ്? അതിലും പ്രധാനമായി ഗാന്ധിജി ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ കാലത്തെ അദ്ദേഹം എങ്ങനെ നോക്കിക്കാണുമായിരുന്നു? ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയെ, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ജീവിതശൈലിയെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ ചെറിയ ചെറിയ ശീലങ്ങളെ, ഇതെല്ലാം ഗാന്ധിജിയുടെ കണ്ണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കാണുക? അതാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഗാന്ധിജിയുടെ ഈ ഒരു പ്രത്യേക ദിനത്തിൽ, അദ്ദേഹം ജനിച്ച ഈ ഒരു ദിവസത്തിൽ നമുക്ക് അല്ലേ, കുട്ടികൾക്ക് പോലും ഗാന്ധിജി എന്താണെന്ന് പറയാം. നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യമായി ഗാന്ധിജി എന്ന് പറയുന്ന ഒരു കന്നടക്കാരൻ, ആ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ചെറിയ ചിന്തകളാണെങ്കിൽ കൂടി നമ്മളോട് സംസാരിക്കാം. ഓക്കെ, യാത്രയിൽ നമുക്ക് മനോഹരമായിട്ട് അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയെങ്കിലും പറയാം, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സേവനവാരം ആഘോഷിക്കുന്ന ഓർമ്മകൾ പറയാം, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ കേട്ട കുഞ്ഞു കുഞ്ഞു കഥകൾ ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ പോകാം. ആരായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഗാന്ധിജി എന്നുള്ള രീതിയിൽ വലിയ കാര്യങ്ങളിലൂടെ പോകേണ്ട, കുഞ്ഞു കാര്യങ്ങളിലൂടെ നമുക്ക് സംസാരിക്കാം. ഓണാട്ടുകര പാസഞ്ചറിൽ അനിലേട്ടൻ വരുമെന്നുള്ള വിശ്വാസത്തിൽ ഞാനിങ്ങനെ യാത്ര ആരംഭിക്കുകയാണ്. സ്റ്റേഡിയോ 91.2 ആൻഡ് റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറേഡിയോ 91.2 ലോണാട്ടുകാർ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസം നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഗാന്ധിജി അല്ലേ നമ്മൾ ആദ്യമായി ആ ഒരു മഹാപുരുഷനെ പറ്റിയിട്ട് ഓർത്ത അല്ലെങ്കിൽ ചിന്തിച്ച മനസ്സിലേക്ക് ഇഷ്ടം തോന്നിയ ഒരു നിമിഷമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ യാത്രയിൽ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങളുടെ സ്വാതിത ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഗാന്ധിജിയെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യാനുള്ള കാരണം പലപ്പോഴും നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അഹിംസയും സത്യാഗ്രഹവും, ആയുധങ്ങൾക്ക് ഏന്തിയുള്ള പോരാട്ടങ്ങൾക്ക് പകരം അഹിംസ, സത്യാഗ്രഹം എന്നീ മാർഗങ്ങളിലൂടെ ഒരു വൻ ശക്തിയായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ നേരിടാൻ അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ്. ലോകചരിത്രത്തിൽ തന്നെ ഇതൊരു വേറിട്ട അധ്യായമായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ജീവിതം എന്ന് പറയുമ്പോൾ. ലളിതമായിട്ടുള്ള ജീവിതം, ഒരു സാധാരണക്കാരനിൽ നിന്ന് സാധാരണയായി അദ്ദേഹം ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചു. വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും ചിന്തയിലുമെല്ലാം അത് പ്രകടമായിരുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ അത്രയധികം സാധാരണക്കാരെ ഇത്രയധികം ആഴത്തിൽ സ്വാധീനിച്ച ഒരു നേതാവ് അപൂർവമാണ്. വാക്കുകളും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു ഐക്യം ഒരു നേതാവിന് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലേ. അല്ലേ, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ധൈര്യത്തോടുകൂടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ അല്ലേ, താൻ വിശ്വസിച്ച കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തിയ ശേഷമേ മറ്റുള്ളവരോട് അത് നിർദ്ദേശിച്ചിട്ടുള്ളൂ. ജനങ്ങളെ ഒന്നിച്ചു നിർത്താനുള്ളൊരു ശേഷി ഒരു നേതാവിന് എപ്പോഴും വേണ്ട ഒരു കാര്യം അതാണ് അല്ലേ. വലിപ്പ ചെറുപ്പങ്ങളൊന്നും നോക്കാതെ, സാധാരണക്കാരനോ പണക്കാരനോ അങ്ങനെ ഇങ്ങനെയൊന്നും നോക്കാതെ ജനങ്ങളെ ഒന്നേ പോലെ കാണാനുള്ള ഒരു മനോബലം ഒരു നേതാവിനുണ്ടാവണം. സാധാരണക്കാരായിട്ടുള്ള കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, യുവാക്കൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിലേക്ക് ആകർഷകരാക്കാൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനത്തോടുകൂടി എന്നും എന്നും വരും തലമുറകൾക്ക് കൂടി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. സാമൂഹിക പരിഷ്കർത്താവ്, സ്വാതന്ത്ര്യസമരം പോലെ തന്നെ പ്രാധാന്യത്തോടുകൂടിയാണ് അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ട അവകാശങ്ങൾക്കും അങ്ങനെയുള്ള പല പല സ്ത്രീ ശാക്തീകരണം, ഗ്രാമീണ സ്വയം പര്യാപ്തതയ്ക്കും വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയത്. അപ്പോൾ നമുക്ക് വിളിക്കാം, യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗാന്ധിജി എന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനോടുള്ള ഇഷ്ടം, നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, ആദ്യമായി ഗാന്ധിജിയെ പറ്റി പറഞ്ഞു തന്ന ഒരു ക്ലാസ്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാൻ വളരെ കുട്ടിയായിരുന്നു, ഒരു LP പഠിക്കുന്ന സമയത്ത് സ്കൂൾ ഒരു മീറ്റിംഗ് നടത്തി, പേരൻസ് മീറ്റിംഗ്. അതിനോടനുബന്ധിച്ചിട്ട് ഒരു സാർ, ആ സാറിൻ്റെ പേരൊന്നും കുട്ടിയായിരുന്നുകൊണ്ട് അത്ര ഓർമ്മയൊന്നും ഇല്ല. അപ്പോൾ ഈ സാറ് വന്നിട്ട് ഗാന്ധിജി അപ്പൂപ്പനെ പറ്റിയിട്ടൊരു കഥ പറഞ്ഞു തന്നു. ഈ കഥ വളരെ കൗതുകത്തോടു, എങ്ങും ശ്രദ്ധയില്ലാത്ത ഓടിച്ചാടി നടക്കുന്ന ഈ സാറിൻ്റെ ഒരു കഥ വളരെ കൗതുകത്തോടുകൂടി ഞാൻ നോക്കി. അങ്ങനെ പിന്നീട് പാഠപുസ്തകങ്ങളിലൂടെയും അങ്ങനെയൊക്കെ വായിച്ചും കേട്ടും അറിഞ്ഞ് ആ ഒരു ചരിത്ര പുരുഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ എത്രത്തോളം ഇന്ന് നമ്മളെ കാണുന്ന ഒരു ലൈഫ് നമുക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ കുറേയേറെ മഹാധീര പുരുഷന്മാരുടെ പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ന് നമ്മളീ കാണുന്ന സ്വാതന്ത്ര്യവും അല്ലേ. ഒരാൾ ഇറങ്ങി തിരിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി തിരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനോ നിങ്ങളോ നമ്മളോ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഗാന്ധി ജയന്തി ദിവസം കുറേ ത്യാഗവഴികളിലൂടെ നടന്ന, സത്യത്തെ മുറുകെ പിടിച്ച ആ ഒരു മഹാപുരുഷന്റെ കഥകളിലൂടെ, ജീവിതപാതകളിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് സഞ്ചരിക്കാം. വിളിക്കേണ്ട നമ്പർ 9544700092. ഇനി ആകാശവാണി വാർത്തകൾക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. യുകെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ, മെഡൽ നേട്ടം 66-ആയി. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധിജയന്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷികത്തിൽ രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. 1869 ഒക്ടോബർ 2-ന് ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ മാർഗദീപമായിരുന്നു. സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച ഗാന്ധിജിയോടുള്ള ആദര സൂചകമായി ഐക്യരാഷ്ട്രസഭ ഇതേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. അഹിംസയുടെ പാതയിലൂടെ സഞ്ചരിച്ച് സമാനതകളില്ലാത്ത സഹന സമര മാതൃക തീർത്ത് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി മാറിയ വ്യക്തിത്വമാണ് ഗാന്ധിജി. ഒരു റിപ്പോർട്ട്.
1: സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച മഹാത്മാഗാന്ധിയുടെ സ്മരണയിൽ രാജ്യം ഇന്ന് ഗാന്ധിജയന്തി ആഘോഷിക്കുന്നു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ സർവ്വധർമ്മ പ്രാർത്ഥനായോഗം നടക്കും. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകളും ചേരും. സബ് കി യോജന സബ് കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുമെന്നും ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പഞ്ചായത്തുകളുടെ ശാക്തീകരണം, പൊതുസേവനങ്ങൾ കൂടുതൽ ലഭ്യമാക്കൽ, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ സംബന്ധിച്ച ചർച്ചകളും നടത്തും. രാജ്യത്തുടനീളവും വിദേശത്തുമുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലും ഗാന്ധിജയന്തി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാന്ധിജയന്തി സന്ദേശം നൽകി. ഗാന്ധിജി മുന്നോട്ടുവച്ച സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1904 ഒക്ടോബർ 2-ന് ഉത്തർപ്രദേശിൽ ജനിച്ച അദ്ദേഹം കൌമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സജീവ പങ്കാളിയായിരുന്നു. 1965 യുദ്ധത്തിൽ രാജ്യത്തെ നയിച്ച ജയ് ജവാൻ ജയ് കിസാൻ എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഏറെ പ്രശസ്തമാണ്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്ഘട്ടിലും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിജയഘട്ടിലും നടക്കുന്ന പരിപാടികളുടെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11 മണി വരെ രാജ്ഘട്ട് റിംഗ് റോഡ് മേഖലകളിൽ ഗതാഗതം നിയന്ത്രിക്കുമെന്ന് പോലീസ് അറിയിച്ചു. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും ജനക്ഷേമം മുൻനിർത്തിയുള്ള കാര്യക്ഷമമായ ഭരണനിർവഹണമാണ് അതിന്റെ അടിസ്ഥാന തത്വമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും പങ്കെടുത്തു. മഴയില്ലാത്തപ്പോൾ ഒഡീഷയിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്കിനെ ഛത്തീസ്ഗഡിൽ മഹാനദിയുടെ ഉപരിഭാഗത്ത് നിർമ്മിക്കുന്ന ജലപദ്ധതികൾ ബാധിക്കുമെന്ന് ഒഡീഷ വാദിച്ചു. അതേസമയം തങ്ങളുടെ വെള്ളത്തിന്റെ വിഹിതം കൃഷി, വ്യവസായം, ഗാർഹിക ജോലികൾ എന്നിവയ്ക്കായി ആവശ്യമുണ്ടെന്നാണ് ഛത്തീസ്ഗഡിന്റെ നിലപാട്. എന്നാൽ കേന്ദ്ര ജലകമ്മീഷൻ എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്നും ഇരു സംസ്ഥാനങ്ങളും കമ്മീഷന് രേഖാമൂലം ഉറപ്പു നൽകി. യുകെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യൻ വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യുകെ വ്യാപാര പ്രതിനിധി ജോനാഥൻ റെയ്നോൾസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ശ്രീ ഗോയൽ അവലോകനം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ സംബന്ധിച്ചും ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 1 വർഷത്തിൽ നിന്ന് 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ദിവ്യാംഗർക്ക് ഫാസ്ടാഗുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം ശാരീരിക വൈകല്യമുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾക്കും ദിവ്യാംഗരുടെ ഉടമസ്ഥതയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കും സൌജന്യ ഫാസ്ടാഗ് അനുവദിക്കും. വൈകല്യ സർട്ടിഫിക്കറ്റിലോ UDID കാർഡിലോ രേഖപ്പെടുത്തിയിട്ടുള്ള വൈകല്യത്തിന്റെ ശതമാനം അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ജൻ സേവ സേ ദേശ് സേവ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻ പാലത്തെക്കുറിച്ചാണ് ജൻ സേവ സേ ദേശ് സേവ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമായ നവീകരിച്ച പാമ്പൻ പാലം കഴിഞ്ഞ വർഷം April 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ശ്രീലങ്കയുമായുള്ള വ്യാപാര ബന്ധം വിപുലീകരിക്കുന്നതിനായി 1870 നിർമ്മാണം ആരംഭിച്ച് 1914 കമ്മീഷൻ ചെയ്ത പഴയ ചരിത്രപ്രസിദ്ധമായ പാലത്തിന് പകരമാണ് അത്യാധുനിക സൌകര്യങ്ങളോടെ ഈ പുതിയ എഞ്ചിനീയറിംഗ് അത്ഭുതം യാഥാർത്ഥ്യമാക്കിയത്. 143 പിയറുകളിലായി 2.2 കിലോമീറ്റർ നീളമുണ്ടായിരുന്ന പഴയ പാലം ധനുഷ്കോടിയെ തകർത്ത വലിയ ചുഴലിക്കാറ്റുകളെപ്പോലും അതിജീവിച്ച ഒന്നായിരുന്നു. വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമാണ് പുതിയ പാലത്തിന്റെ പ്രധാന ആകർഷണം. ഇതിലുള്ള 72.5 മീറ്റർ നീളമുള്ള സെൻട്രൽ സ്പാൻ കടലിലൂടെ വലിയ കപ്പലുകൾ വരുമ്പോൾ അവയ്ക്ക് കടന്നുപോകാനായി ലംബമായി മുകളിലേക്കുയരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. 10 സ്വർണം, 23 വെള്ളി, 33 വെങ്കലം ഉൾപ്പെടെ 66 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ സ്വന്തമാക്കിയത്. ഹോക്കി സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. അമ്പെയ്ത്ത് വനിതകളുടെ റീകർവ് ഇനത്തിൽ സെമിഫൈനലിൽ ഇന്ത്യ വിജയിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് ഇന്ത്യൻ താരങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദനം അറിയിച്ചു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. Under-14, Under-16, Under-18, Under-20, Under-23 എന്നീ വിഭാഗങ്ങളിലെ പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കും. 4 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന അത്ലറ്റിക് മീറ്റിൽ 3000 കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രാലയം. സൌദി അറേബ്യയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ പരിചരണത്തിനായി അദ്ദേഹത്തെ അബുദാബിയിലേക്ക് മാറ്റി. UAE ഇന്ത്യൻ സ്ഥാനപതി ആശുപത്രിയിലെത്തി ക്യാപ്റ്റനെ സന്ദർശിച്ചു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ധീരതയെയും സമയോചിതമായ ഇടപെടലിനെയും വിദേശകാര്യമന്ത്രാലയം അഭിനന്ദിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ PIB ADG ഡോ എങ്കാം പാം, പ്രതിരോധ വകുപ്പ് PRO ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംബിപ്പോ ബാർമെ, മറ്റൊരു ഉദ്യോഗസ്ഥനായ HLianwala എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5ാം ഘട്ട ചർച്ചകൾ തിങ്കളാഴ്ച കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഇന്ത്യയുമായുള്ള വ്യാപാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ $7,000 കോടി ഉയർത്താൻ ലക്ഷ്യമിടുന്നതായി കാനഡയുടെ വ്യാപാരമന്ത്രി മനീന്ദർ സിദ്ധു അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിച്ചത്. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. UK ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ, മെഡൽ നേട്ടം 66. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ക്യാൻസർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള കോംപ്രിഹെൻസീവ് ബ്രസ്റ്റ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായിക കെ എസ് ചിത്ര നാളെ നിർവഹിക്കുന്നു. ലോക പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സഞ്ചരിക്കാം, എല്ലാവർക്കും കൂടി കുറേ കാര്യങ്ങളൊക്കെ പറയാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700091 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ് നിങ്ങൾക്ക് വിളിക്കാവുന്നത്. ഇതേ നമ്പറിലേക്ക് തന്നെ നമുക്ക് ഗാന്ധിജയന്തി ആശംസകളുമായിട്ട് ഒരുപാട് മെസ്സേജുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കലണ്ടറിൽ ഒരു സാധാരണ തീയതിയായിട്ട് ഈ ഒരു ദിവസത്തെ കാണേണ്ടതില്ല കേട്ടോ. ഇന്ത്യയുടെയും ഇന്ത്യയുടെ ചരിത്രത്തെയും ഇന്ത്യൻ ജനതയുടെ മനസ്സിനെയും അതിലുപരി ലോകം തന്നെ അഹിംസ എന്ന ആശയത്തെ കാണുന്ന രീതിയെയും സ്വാധീനിച്ച ഒരു മനുഷ്യനെ ഓർക്കുന്ന ദിവസമാണ് ഇന്ന്, മഹാത്മാഗാന്ധി. നമസ്കാരം, പറയൂ. ധാരാളം നമുക്കൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നു, ധാരാളം നോക്കാം. ഹലോ,
1: ഹലോ, എനിക്ക് വാരാട്ടിയിലെ പാട്ട് ചെയ്യുമോ?
0: ഇതിലെ പാട്ടാ
1: വാരാട്ടിയിലെ കൊച്ചുകുഞ്ഞു നെച്ചുനോട്ട്.
0: ആ, ശരത് മാമന്റെ അടുത്ത് ഞാൻ പറയാം കേട്ടോ. അവരുടെ പേരെന്ന് പറഞ്ഞേ കേക്കട്ടെ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? മൂന്നാം ക്ലാസ്സിലാണോ? ആ, ഗാന്ധിജി അപ്പൂപ്പനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാമോ? ഗാന്ധിജി അപ്പൂപ്പനെ പറ്റിയിട്ട് അറിയത്തില്ലേ? ഒരു കാര്യം ചെയ്യണം, ഇന്ന് സ്കൂളിൽ പോയിട്ട് ടീച്ചറിനോട് പറയണം. റേഡിയോയിലെ ഒരു ആന്റി ഇങ്ങനെ ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറഞ്ഞു തരാൻ പറയണം. എന്നിട്ട് റേഡിയോയിലേക്ക് ഇത് വാട്സപ്പിൽ അമ്മമ്മയോടോ ആരോടേലും പറഞ്ഞിട്ട് ചേച്ചിക്ക് അയച്ചു തരുവോ? ഓക്കെ ഓക്കെ, കുഞ്ഞിന് വേണ്ടി പാട്ട് വെച്ചു തരാം കേട്ടോ, ഉമ്മയ്ക്ക് വേണ്ടിട്ട് പാട്ട് വെച്ചു തരാം. ഗാന്ധിജി അപ്പൂപ്പനെ പറ്റി പഠിച്ചോണ്ട് വരണേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് മഹാത്മാഗാന്ധിയുടെ 157 ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഓണാട്ടുകര പാസഞ്ചർ ഗാന്ധി മാർഗങ്ങളിലൂടെ, ഗാന്ധി സന്ദേശങ്ങളിലൂടെ, മഹാത്മാഗാന്ധിയുടെ കടന്നു വന്ന ജീവിതത്തെ നമ്മൾ അതിൽ നിന്ന് എടുക്കാവുന്ന കാര്യങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഓണാട്ടുകര പാസഞ്ചറിൽ. യാത്രയിൽ കൂടെയുള്ള നിങ്ങളുടെ സ്വന്തം സ്വാതി ഏറ്റവും ഈ യാത്ര മനോഹരമാക്കാൻ നല്ല നല്ല പാട്ടുകളുമായിട്ട് ശരത്തും കൂടെയുണ്ട്. അപ്പോ മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒരു പേര്, പക്ഷെ ആ ഒരു പേരിനുള്ളിൽ വലിയൊരു കാലഘട്ടമുണ്ട്, ഒരു സമരമുണ്ട്, ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടമുണ്ട്, സത്യത്തെ അന്വേഷിച്ചിട്ടുള്ളൊരു ജീവിതമുണ്ട്. തന്റെ ജീവിതം തന്നെ പരീക്ഷണശാലയാക്കി മാറ്റിയ ഒരു മനുഷ്യനെ നമുക്ക് മഹാത്മാഗാന്ധിയിൽ കാണാൻ കഴിയും. ഗാന്ധിജി ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു, ഒരു എഴുത്തുകാരനായിരുന്നു, ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു, സ്വാതന്ത്ര്യ സമര നായകനായിരുന്നു. പക്ഷെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഗാന്ധിജിയുടെ ജീവിതം മുഴുവനായിട്ട് എനിക്കോ നിങ്ങൾക്കോ നമ്മൾക്കോ പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഗാന്ധിജിയുടെ ജീവിതത്തെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയങ്ങൾ മാത്രം നോക്കിയാൽ പോരാ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സംശയങ്ങളും നോക്കണം, അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളും നോക്കണം, അദ്ദേഹത്തിന്റെ തെറ്റുകളും നോക്കണം, അദ്ദേഹം സ്വയം ചോദിച്ച ചോദ്യങ്ങളും നോക്കണം. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് തന്നെ അതിന് വലിയൊരു സൂചനയാണ് അല്ലേ. അപ്പോൾ നമുക്ക് മഹാത്മാഗാന്ധിജി നിങ്ങളുടെ ലൈഫിലേക്ക് ആദ്യമായി, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയ, അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ഈ ഒരു ഒക്ടോബർ 2 സേവന വാരത്തിൻ്റെയൊക്കെ ഓർമ്മകളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാം. നിങ്ങൾ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ വീണ്ടും വീണ്ടും പരീക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് അല്ലേ. നമുക്ക് ഓരോ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് ഏറ്റവും നല്ലൊരു നമ്മളെ കണ്ടെത്താനായിട്ട് സാധിക്കുക. സ്വന്തം പ്രവൃത്തികളെ പരിശോധിക്കേണ്ട ഒന്നാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം സ്വാതി.
0: നമസ്കാരം ചേട്ടാ, പറഞ്ഞോളൂ.
2: ഗാന്ധിജയന്തി ദിനത്തിൽ എല്ലാവർക്കും എന്റെ ആശംസകൾ.
0: ഓക്കെ,
2: ഗാന്ധിജിയെ പറ്റി പഠിക്കാനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാല്, പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരും മൃഗീയമായി ചവിട്ട് മൂന്തയ്ക്ക് മുഖത്ത് കൊണ്ടിട്ട് കല്ലിളകി പോയപ്പോഴും ഗാന്ധിജി ആ കാലിൽ തലോടി കൊടുത്തു. അതായത് ഗാന്ധിജിയുടെ യുവചരിത്രത്തിനകത്തുള്ളതാണ്, എവിടെ വെച്ചാണ് എന്ന് ഓർമ്മയില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രപിതാവായിരുന്നു നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ബാപ്പുജി. അതുകൊണ്ട് ആ ഈ ഗാന്ധിജയന്തി ദിനത്തിലായാലും അല്ലാതെ ആയാലും ഇത്രയും നല്ലൊരു രാഷ്ട്രപിതാവിനെ കിട്ടി, ആ രാഷ്ട്രപിതാവിനെ പോലും വധിക്കാൻ ആളുണ്ടായിരുന്നു, അതാണ് ഏറ്റവും വലിയൊരു തോന്നുന്നത്.
0: ചേട്ടന്റെ ജീവിതത്തില് മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോ ആദ്യമായി മനസ്സിലേക്ക് വരുന്ന ഒരു കുട്ടിക്കാല ഓർമ്മകളൊന്ന് പറയാമോ?
2: കുട്ടിക്കാല ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മുടെ വരുന്ന ഗാന്ധിജി അപ്പപ്പന്റെ കാര്യം ഓർമ്മ വരുന്ന വെച്ചാൽ പള്ളിക്കുടത്തിലെ ആദ്യത്തെ രണ്ടാം പാഠം സാധിക്കും ഓർമ്മ ആണോ എന്ന് അറിയില്ല. പുസ്തകത്തിന്റെ ഫ്രണ്ട് പേരെ പടമായിരുന്നു മഹാത്മാഗാന്ധിയുടെ. പിന്നെ അത് മാത്രമല്ല, എതിർക്കുന്ന ആളുകൾ എല്ലാവരും ഗാന്ധിജിയെ എല്ലാ രൂപത്തിലും ചവന്നുകൊണ്ട് നടക്കുമല്ലോ എല്ലായിടും. അവര് ചിലപ്പോ ശക്തമായ എതിർക്കുമായി.
0: ഞാൻ ചേട്ടന്റെ ലൈഫിൽ കുട്ടിക്കാലത്ത് ഗാന്ധിജി എന്ന് പറയുന്ന മഹാത്മാവിനെ ആസ്മരിച്ചിട്ടുള്ള ആദ്യത്തെ ഓർമ്മകളാണ് ഞാൻ ചോദിക്കുന്നത്.
2: ആദ്യത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അപ്പപ്പന്റെ, ഗാന്ധി അപ്പപ്പന്റെ ഒരു ഓർമ്മ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മള് ഗ്രാൻഡ് ഫാദറിനെ ഒന്നും ഫാദറിന്റെ ഫാദറിനെ ഒന്നും കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ടേ ഉള്ളൂ. അന്നേരം ആ ഒരു ഓർമ്മയിലാണ് ഒരു സ്ഥാനം, നമ്മുടെ ഒരു മുത്തച്ഛൻ എന്നുള്ള ഒരു സ്ഥാനമാണ് നമുക്കുള്ളത്. പിന്നെ ഇത് പഠിച്ചു വന്നപ്പോഴാണ് ഇന്ത്യക്ക് വേണ്ടി ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് ഉള്ളത്. അത് പുസ്തകങ്ങൾ വായിക്കുന്നവർക്കേ അറിയാൻ പറ്റൂ.
0: അതെ, തീർച്ചയായിട്ടും. എല്ലാവരും
2: എന്നും മരണം വരെയും ഓർക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് മഹാത്മാഗാന്ധിജിയുടെ ആ ഓർമ്മകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. യാത്ര തുടരാം. വിളിക്കേണ്ട നമ്പർ 9544700921 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ 157-ാം ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓണാട്ടുകര പാസഞ്ചറിൽ ആ മഹാമനുഷ്യനെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ കടന്നു വന്ന വഴികളെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: കേൾക്കാമോ? പറഞ്ഞോ, പറഞ്ഞോളൂ.
1: ഗാന്ധിജയന്തി ആശംസകൾ എല്ലാവർക്കും.
0: അതെ.
1: പിന്നെ ശരത്തിന് ആദ്യം പറയുക.
0: എന്തോ ക്ലിയർ ആയില്ല.
1: ശരത്തിന് ആദ്യമായിട്ട് ഞാനൊരു അഭിനന്ദനം പറയുവാണ്.
0: എന്തേ
1: എന്തേ പാട്ടൊക്കെ ഞാൻ വാർത്തയ്ക്ക് ശേഷമാണ് കേട്ടത്. എന്നാലും ആ ഇട്ട പാട്ടുകളെല്ലാം അടിപൊളി പാട്ടുകളായിരുന്നു.
0: ഉറപ്പായിട്ടും ആൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഓക്കെ, മഹാത്മാഗാന്ധിജിയെ പറ്റിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും ആദ്യം ചേച്ചിയുടെ മനസ്സിലേക്ക് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്?
1: എന്റെ മനസ്സിലെന്ന് വെച്ചാല് ഞാന് പണ്ടൊക്കെ ഈ ഗാന്ധിജിയുടെ ഫോട്ടോ കാണുമ്പോ കരഞ്ഞിട്ടുണ്ട്. കാരണം എന്റെ വാപ്പ അതുപോലെ ആ ഒരു രൂപം തലയൊക്കെ മുട്ടയടിച്ച് അത്രയും അതല്ലെങ്കിലും എനിക്ക് ഗാന്ധിജിയെ കാണുമ്പോഴൊക്കെ എനിക്ക് എന്റെ വാപ്പ എനിക്ക് ഓർമ്മ. അന്നേരം എനിക്ക് പിന്നെ ഞാൻ എന്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് സത്യം പറഞ്ഞാല്. കാരണം പണ്ട്

0: സംസാരിക്കാൻ സന്തോഷമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുകളുണ്ട്.
1: തീർച്ചയായിട്ടും.
0: കാരണം നമ്മൾ ഇന്ന് ഈ നാട്ടിൽ നമ്മുടെ ഇന്ത്യ ആണെന്നൊക്കെ നമ്മൾ വലിയ വീരവാദമൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗാന്ധിജിയും അതുപോലുള്ള കുറെ ആൾക്കാരുടെ കഠിനാധ്വാനം കൊണ്ടാണ് നമ്മളിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുന്നത്.
1: തീർച്ചയായിട്ടും.
0: പിന്നെ അവര് കൊണ്ട വെയിലും പിന്നെ ചൂടും മഴയും എല്ലാം സഹിച്ച് അവര് നേടിയെടുത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് നടന്ന് നമ്മളെ കുടുംബമായിട്ടായാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടായാലും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നതും നമുക്ക് സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നതും എല്ലാം ഈ ഗാന്ധിജിയും അതുപോലുള്ള കുറെ ആൾക്കാരുടെ കഠിനാധ്വാനം കൊണ്ടാണ്. അല്ലാതെ ഒരു ഒരു പിന്നെ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ഒരു മതത്തിനോ വേണ്ടി കിടന്ന് പോരാടിയതല്ല, കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി കിടന്ന് പോരാടിയ.
1: തീർച്ചയായിട്ടും.
0: അന്നേരം നമ്മൾ ഒരിക്കലും നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല.
1: അതെ,
0: ഞാൻ എന്റെ വാപ്പായ ഓർത്തിന്ന് പറഞ്ഞ ആ ഒരു രൂപം മാത്രമേ ഉള്ളൂ. കാരണം എന്റെ വാപ്പ സാധാരണക്കാരും ഒരു മനുഷ്യനായിരുന്നു. കാരണം ഗാന്ധിജി എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ, ഒരു രാജ്യത്തിന്റെ തന്നെ ഒരു പിതാവെന്ന് വേണം പറയാൻ.
1: നമ്മൾ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യങ്ങൾ ഒരു കൂട്ടം നായകന്മാരുടെ ധീരമായ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ പോരാട്ടങ്ങളുടെ ഫലം തന്നെയാണ് നമ്മൾ ഇന്ന്
0: അനുഭവിക്കുന്നത്. നമുക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റും. കാരണം അതൊക്കെ കുറെ ആ ചരിത്രങ്ങൾ വായിച്ചവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പക്ഷെ അത് വായിക്കാതെ കുറെ ആൾക്കാർ കടന്ന് പറയുന്നുണ്ടെങ്കിലും അത് വായിച്ചെങ്കിലേ നമുക്ക് അതിന്റെ കാഠിന്യത്തെ കുറിച്ചും അവര് കടന്ന കഷ്ടപ്പാടിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഒത്തിരി ഒന്നും വായിച്ചിട്ടില്ലെങ്കിലും ഞാൻ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും കണ്ടല്ല പറഞ്ഞറിഞ്ഞും ഒക്കെ ഉള്ള കുറെ കാര്യങ്ങൾ എനിക്കും.
1: സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സേവനവാര പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ടായിരുന്നോ?
0: ഞാൻ അങ്ങനെ ഞാനൊരു അവധി നോക്കിയിരിക്കുവായിരുന്നു വീട്ടിലിരിക്കും.
1: അന്ന് വീട്ടിൽ സേവനവാരമായിരിക്കും. ഓക്കെ, ചോദിച്ചാൽ വളരെ സന്തോഷം. കണ്ടോ, നമ്മൾ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം ഒരുപറ്റം ഒരേ ലക്ഷ്യത്തോടുകൂടി രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഒരു ജനതയുടെ സംരക്ഷണത്തിനായിട്ട് ഇറങ്ങിയ കുറേ പേരുടെ ത്യാഗത്തിൻ്റെ കഥയാണ് അല്ലെങ്കിൽ ആൻസറാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം. ഇന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ നീളുന്നു. ഗാന്ധിജിക്ക് സ്വാതന്ത്ര്യം എന്നത് വെറും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടുക എന്നതിൽ ഒതുങ്ങിയിരുന്ന ഒരു കാര്യമായിരുന്നില്ല കേട്ടോ. ഒരു മനുഷ്യന് മാന്യമായി ജീവിക്കാൻ കഴിയണം. ഒരു മനുഷ്യനും തൊഴിൽ ചെറുതല്ല. ഒരു മനുഷ്യന് അവൻ്റെ ജനനം കൊണ്ട് നിങ്ങൾ അളക്കരുത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. ഇതും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഇക്വാലിറ്റി പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്, സമത്വത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അല്ലേ, ഡിഗ്നിറ്റിയെ പറ്റി ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളോട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു? ഒരു സെക്യൂരിറ്റി ഗാർഡിനോട് എങ്ങനെ പെരുമാറുന്നു? ഒരു ക്ലീനിങ് സ്റ്റാഫിനോട് എങ്ങനെ സംസാരിക്കുന്നു? ഒരു സാധാരണക്കാരെ കാണുമ്പോൾ ഒരേപോലെ എല്ലാവർക്കും എല്ലാ മനുഷ്യരും ഒരുപോലെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഒരു സമൂഹത്തിന്റെ സംസ്കാരം വലിയ വേദികളിലെ പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് എല്ലാവരെയും അധികാരമില്ലാത്ത ഒരാളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നത് പോലും നമ്മുടെ ഒരു അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയൊക്കെ കുറേ കാഴ്ചപ്പാടുകളിലൂടെ സഞ്ചരിച്ച ഒരു മഹാമനുഷ്യന്റെ ജന്മദിനത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ ശ്രുതിക്കുട്ടി.
1: ഹലോ, നമസ്കാരം ചേച്ചി.
2: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. എന്റെ ശരത് കുട്ടി. ഹലോ,
1: കേൾക്കുന്നുണ്ട്?
2: ശരത് കുട്ടൻ, ശരത് കുട്ട എല്ലാ പാട്ടുകൾ, അതായത് ഒരു പാട്ടിൽ തന്നെ ഗാന്ധി നിറഞ്ഞിരുന്നു. കഴിഞ്ഞ ഇപ്പൊ ഒരു 2 മിനിറ്റിന് മുമ്പ് ഒരു പാട്ട് ഇട്ടിരുന്നു, നല്ലൊരു പാട്ട്. അതിനകത്ത് തന്നെ നമ്മുടെ ഗാന്ധിജി നിറഞ്ഞിപ്പോണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപിതാവായ ഗാന്ധിജിക്ക് എന്റെ ഒരു പ്രണാമം. ഇന്ത്യയിലെ ചരിത്ര പുരുഷൻ, നമ്മളെയെല്ലാം ക്ഷമയിലൂടി ലോകം മൊത്തം, ഒരു രാജ്യത്തെ മൊത്തം എന്താന്ന് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനാണ് നമ്മളെ പ്രിയപ്പെട്ട ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എപ്പോഴും, നമ്മളിനി എത്ര യുഗങ്ങൾ ചെന്നാലും എത്ര വസന്തകാലം വന്നു പോയാലും ആ ചരിത്രം ഇങ്ങനെ കുറിച്ചുകൊണ്ടേയിരിക്കും, ചരിത്ര പുരുഷനെന്ന്. അതായത് അദ്ദേഹത്തിന് പകരം വേറൊരു വ്യക്തിയില്ല. ആ മഹാത്മാവ് എത്രയോ വലിയൊരു വ്യക്തിത്വത്തിന്റെയും എല്ലാത്തിന്റെയും സമാധാനവും ക്ഷമയും എല്ലാം സഹിച്ച് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പോരാടി, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കൈയടക്കി നമ്മളെല്ലാം ഇന്ന് സ്വതന്ത്രരായിട്ട് ഈ ഭൂമി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രയത്നിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അതിന്റെ പിറകിൽ. ആ വ്യക്തികളുടെ എല്ലാം ദാനമാണ് നമ്മുടെ ഈ സന്തോഷത്തോടെ സമ്മാനത്തോടെ ഇന്ത്യ നമ്മുടെ രാജ്യമാണെന്ന് ഹൃദയത്തോടെ ചേർത്ത് പിടിച്ച് പറയാനുള്ള അവകാശം തന്ന വ്യക്തിയാണ് നമ്മളെ ചരിത്ര പുരുഷനായ മഹാത്മാഗാന്ധിജി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ, ഒരു വിളക്കായി, ഒരു പ്രകാശമായി, ഒരു ധ്വനിക്കുന്ന ശബ്ദമായിട്ട് മുന്നോട്ട് പോട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.

0: താങ്ക് യു ചേച്ചി. അപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിജി, നമുക്ക് ചരിത്രം കുട്ടികൾക്ക് കൂടി നമുക്ക് വേണ്ടിയിട്ട് വഴി തെളിയിച്ച എല്ലാ ധീരനായകന്മാരെയും നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ രാജ്യത്തിൽ നമുക്ക് ഫ്രീഡം എന്ന് പറയുന്നു അല്ലേ, നമുക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശമാണെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നെങ്കിൽ കുറേയധികം ആളുകളുടെ അല്ലേ രാഷ്ട്രീയമൊക്കെ മറന്നിട്ട് ഒന്നിച്ച് നിന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളിലൂടെയാണ് നമ്മളുടെ സഞ്ചാരം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. നമസ്കാരം. കോൾ വന്നു, ദേ വന്നു, ദാ പോയി. വിളിക്കുന്ന ആളുകൾ ദയവായിട്ട് ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, റേഞ്ച് ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ദാ അടുത്തൊരു പാസഞ്ചർ ദേ വന്നു പോയി. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു വടി ചർക്ക, ലളിതമായിട്ടുള്ള ഒരു ജീവിതം, അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണവും ജീവിത രീതിയും രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള സന്ദേശങ്ങളുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. 1921 വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുകയും വളരെ ലളിതമായ വസ്ത്രധാരണം സ്വീകരിക്കുകയും ചെയ്ത് ഖാദിയോടും സ്വയം പര്യാപ്തതയോടുകൂടും ലാളിത്യത്തോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇന്ന് ലാളിത്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ലാളിത്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്? ഒന്നും വാങ്ങരുതെന്നാണോ? അല്ല, നമുക്ക് എന്താണ് ശരിക്കും ആവശ്യമെന്ന് തിരിച്ചറിയുക. മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ നിരന്തരം കമ്പയർ ചെയ്യുന്നൊരു സ്വഭാവമുണ്ടല്ലോ, താരതമ്യം ചെയ്യുന്നൊരു സ്വഭാവമുണ്ടല്ലോ, അതൊക്കെ മാറ്റുന്നത് എപ്പോഴും നന്നായിരിക്കും. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം പ്രകാശ് കേട്ടോ.
1: എല്ലാവർക്കും ഗാന്ധിജിന്റെ ആശംസകൾ. എന്റെയൊക്കെ ബാല്യത്തില് ഞങ്ങൾക്ക് അന്ന് സേവന വാരമായിരുന്നു, ഇന്നത്തെ കൂട്ട് സേവന ദിനമല്ലായിരുന്നു. വളരെ മനോഹരമായ ഒരു ആഴ്ചയായിരുന്നു, കാരണം മറ്റ് യാതൊരു വിധത്തിലുള്ള ഭാരങ്ങളും ഇല്ലാതെ എവിടെങ്കിലുമൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി ക്ലീനിങ്ങും പോച്ചുപറിക്കുകയും അതേപോലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവസാന ദിവസം കുറച്ച് കലാപരിപാടികളും പായസവും ഒക്കെ വെച്ച് സന്തോഷത്തോടുകൂടി പിരിയുന്ന ഒരു ഒരു ആഘോഷമായിരുന്നു അന്ന്. അന്ന് ഈ അന്ന് ഇതിന്റെ ഒരു ഈ മഹാത്മാഗാന്ധി എന്ന വ്യക്തിയെ കുറിച്ച് എന്താണെന്ന് നമുക്ക് അത്ര തീവ്രമായിട്ടൊന്നും അറിയത്തില്ല. അതാണ് രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതിനപ്പുറം പിന്നീടാണ് നമ്മള് ചെറുതെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് വായിച്ചും കേട്ടും ഒക്കെ അറിഞ്ഞ് ഇത്ര മഹാനായ ഒരു വ്യക്തിത്വമായിരുന്നു, നമ്മളൊക്കെ മാതൃകയാക്കേണ്ട, ജീവിതത്തിന് പല കാര്യങ്ങൾക്കും മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് പിന്നീടാണ്. അദ്ദേഹം തെളിച്ചു തന്ന പാതയിലൂടെ, അദ്ദേഹത്തിന്റെ ആദർശങ്ങളിലൂടെ എല്ലാവരും മുന്നോട്ട് നീങ്ങട്ടെ. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
0: താങ്ക് യു ചേട്ടോ, യാത്രയിൽ തുടരാം കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, നമുക്ക് യാത്ര തുടരാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിജിയുടെ ഓർമ്മകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ, 91.2 എൻ്റെ റേഡിയോ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ക്യാൻസർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള കോംപ്രിഹെൻസീവ് ബ്രസ്റ്റ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായിക KS ചിത്ര നാളെ നിർവഹിക്കുന്നു. ലോക പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ MV പിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ലോണാട്ടൊരു പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അമ്മേ, പറഞ്ഞോളൂ അമ്മേ.
1: എന്റെ മോക്കും ശരത്തിനും എന്റെ ഹൃദയം നിറഞ്ഞ ഒരു സന്തോഷമായ ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് അമ്മേ, അമ്മയ്ക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ.
1: നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മദിനാശംസ. ഒരാഴ്ച മുഴുവനും പിറന്ന നാടിന് വേണ്ടി സമർപ്പിച്ച നമ്മുടെ ഗാന്ധി ജയന്തിയുടെ.
0: ഒരാഴ്ച മുഴുവനോ? ഒരു ജന്മം മുഴുവൻ?
1: അല്ല, ഒരാഴ്ച മുഴുവനും.
0: ഒരാഴ്ച മുഴുവൻ? ഓക്കെ ഓക്കെ.
1: ഒരാഴ്ച മുഴുവനും പിറന്ന നാടിന് വേണ്ടി സമർപ്പിച്ച നമ്മുടെ ഗാന്ധിജിയുടെ 157
0: ജന്മദിനം.
1: മഹാത്മാവിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആവട്ടെ ഇന്നത്തെ ഈ ദിവസം.
0: അമ്മ സേവനവാരത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ സ്കൂളില്?
1: ഗാന്ധി ജയന്തി ആശംസ. ഞാൻ മോളെ, അന്ന് ഞങ്ങളുടെ കാലത്ത് അതങ്ങനെ ഒന്നും ഇല്ലായിരുന്നു മോളെ. ഞങ്ങള് സ്കൂളിൽ ഒരു പടം കണ്ടാണ് ഞങ്ങളുടെ പുസ്തകത്തില്. ഞങ്ങള് ഗാന്ധിജിയുടെ ഓർമ്മകളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന. പിന്നെ ചില വീടുകളിലൊക്കെ ചില സന്തോഷങ്ങൾ പങ്കിടുന്ന കാണാം. പക്ഷെ ഞങ്ങൾക്ക് അന്നത്തെ കാലൊന്നും അത്ര അറിവും നമ്മുടെ മാതാപിതാക്കൾക്ക് ഇല്ലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ ഒപ്പില്ല. പക്ഷെ ഈ പടം കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു വല്ലാത്ത സന്തോഷവും നമുക്ക് പറഞ്ഞറിയാൻ വയ്യാത്ത സന്തോഷങ്ങളായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം, ദിവസങ്ങൾ അറിയാം. നമ്മൾ ആഘോഷിക്കുന്നു കുട്ടികളെക്കായി കൂടുതലും നമ്മൾ ആശംസിക്കുന്നു.
0: തീർച്ചയായിട്ടും
1: നമ്മൾ സന്തോഷിക്കുന്നു.
0: നമ്മള് കുട്ടികൾക്ക് കുറെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഇപ്പൊ തന്നെ രാവിലെ തന്നെ കുറെ കുട്ടികൾക്ക് വേണമെങ്കിൽ വിളിക്കാം ഈ ഒരു സമയത്ത്. അവർക്ക് വേണ്ടി രക്ഷകർത്താക്കൾ മെനക്കെട്ടിരുന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ.
1: നമ്മൾ
0: പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് ഇത്രയും അവസരങ്ങൾ ഉള്ളപ്പോ പറയാനും പ്രാപ്തരാക്കണം.
1: അതെ, ഞങ്ങൾക്ക് പുസ്തകത്തിൽ നമ്മളെ മനസ്സിലാക്കിയത് ഇന്നും ഓർമ്മകള് മനസ്സിലിരിപ്പുണ്ട്.
0: അതെ, തീർച്ചയായിട്ടും.
1: പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെയും അത്രയും നല്ലതായിട്ട് കൊണ്ടുവരാന്നുള്ള കാലഘട്ടം അതായിരുന്നു മോൾ.
0: പക്ഷെ
1: ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ പഠിക്കാനും കാണാനും മനസ്സിലാക്കാനും പഴയ ഓർമ്മകള് കുറച്ചൊക്കെ മറന്നാലും ഓർത്തെടുക്കാനുള്ള ഒരു ഇതുണ്ട്
0: നമ്മുടെ. അല്ല അമ്മ, അതൊക്കെ ഒരുപാട് ബഹുമാനമാണ്. കാരണം ആ ഒരു അറിയാനുള്ള ഒരു ആഗ്രഹം നിങ്ങളിലൊക്കെ ഉള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം.
1: ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കാതെ തന്നെ വരുന്ന രണ്ട് അതിഥികളാണ്. അസുഖവും മരണവും ആരോടും സമ്മതം ചോദിക്കാനൊന്നും അവർ നിൽക്കില്ല. പിന്നെ എന്തിനാണ് നമുക്കൊക്കെ ഈ അഹങ്കാരം എന്നാ ചോദിച്ചിരിക്കുന്നത്? ഒരുപാട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളല്ലേ മോളെ.
0: തീർച്ചയായിട്ടും അമ്മേ. അപ്പൊ യാത്രയിൽ തുടരണം കേട്ടോ.
1: ആ ശരി മോളെ, സന്തോഷം. എല്ലാവർക്കും സന്തോഷം. എന്റെ പാസഞ്ചേഴ്സിൽ എല്ലാം എന്റെ ഹൃദയം നിറഞ്ഞ ഗാന്ധി ജയന്തി ആശംസകൾ.
0: തീർച്ചയായിട്ടും അമ്മേ. അപ്പൊ അമ്മയുടെ വാക്കുകളുണ്ടോ? അപ്പോ മഹാത്മാഗാന്ധിജിയെ പറ്റിയിട്ട് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ സധൈര്യം പറയാനുള്ള അല്ലെ കുട്ടികൾ. നമുക്ക് ഇന്നെല്ലാം വായിക്കാനും പഠിക്കാനും ഇന്റർനെറ്റ് ആണെങ്കിലും ചാറ്റ് ജി പി ആണെങ്കിലും ജെമിനി ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ചില ചില കുഞ്ഞുകുഞ്ഞ് കാര്യങ്ങൾ, കഥകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ടീച്ചർ തന്നെയേ പഠിപ്പിക്കാവുള്ളൂ, ട്യൂഷൻ ടീച്ചർ തന്നെയേ പഠിപ്പിക്കാവുള്ളൂ, അങ്ങനെ അതിനൊക്കെ അപ്പുറത്തേക്ക് ചില കുഞ്ഞു കഥകൾ അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തും. ഒരുപക്ഷെ ഒരു റേഡിയോയിൽ കേൾക്കുന്ന ഒരു പരിപാടി നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ വിളിക്കാം, മോനെ ഇത് കേട്ട് നോക്ക്, മോളെ ഇത് കേട്ട് നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കുക. അവരുടെ ചിന്ത വികസിക്കുകയാണ്. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ എപ്പോഴും ഒരുക്കി കൊടുക്കണം. പാഠപുസ്തകത്തിൽ നിന്ന് ഫുള്ള് കാണാതെ പഠിച്ച് ഫുൾ മാർക്ക് കിട്ടുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനുമുള്ള പ്രാപ്തി നമ്മുടെ കുട്ടികളിൽ നമ്മൾ വളർത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ധീര നേതാക്കന്മാരെയും എല്ലാവരെയും അവർക്കൊരു വരും തലമുറയിലേക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഫ്രീഡം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വളരെ എൻ്റെ ലൈഫ് എൻ്റെ റൂൾസ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഈ ഒരു വോയിസിലേക്ക് എത്താനായിട്ട് നമുക്ക് നമ്മുടെ നാവിന് കരുത്തേകുക. കുറേയധികം രാഷ്ട്രപിതാ നേതാക്കന്മാരൊക്കെ നമുക്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതിന് നേതൃത്വം നൽകിയ എല്ലാ നേതാക്കന്മാരെയും ഈ ഒരു രാഷ്ട്രീയമൊക്കെ മറന്നിട്ട് അല്ലേ, രാഷ്ട്രീയത്തിന് വേണ്ടി ഒരിക്കലും ഒരു രാഷ്ട്രീയം ചേർന്നിട്ടല്ല, രാഷ്ട്രീയ പക്ഷം ചേർന്നിട്ടല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരേ ഒരു ലക്ഷ്യം, സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം, സമത്വം എന്നൊരു ലക്ഷ്യത്തിൽ മുന്നേറിയ അല്ലേ, അനീതി കണ്ടാൽ ചോദിക്കുന്ന തരത്തിലേക്ക് മാറിയ മാറിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേതാക്കന്മാരെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സെൽഫിഷായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇവിടെ കാണില്ല എന്നേ. അപ്പം മറ്റുള്ള സമൂഹത്തിന് വേണ്ടി ജീവിക്കാനും ചിന്തിക്കാനും എല്ലാവർക്കും പ്രാപ്തി ഉണ്ടാവട്ടെ. ഗാന്ധിജി ആരായിരുന്നു? ഒരു സ്വാതന്ത്ര്യസമര നേതാവ് മാത്രമായിരുന്നു? ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നു? ഒരു തത്വചിന്തകൻ മാത്രമായിരുന്നു? അല്ല, ഗാന്ധിജി എന്നത് ഒരു മനുഷ്യന്റെ പേര് മാത്രമല്ല, ചില മൂല്യങ്ങളുടെ പേരുകൂടിയാണ്. സത്യത്തിന്റെ പേര്, അഹിംസയുടെ പേര്, സത്യാഗ്രഹത്തിന്റെ പേര്, ലാളിത്യത്തിന്റെ പേര്, സ്വയം നിയന്ത്രണത്തിന്റെ പേര്, മറ്റൊരാളുടെ വേദനയെ സ്വന്തം വേദനയായി കാണാനുള്ള മനസ്സിന്റെ പേര്, താൻ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ആയുധമെടുക്കാതെ, വിദ്വേഷം വളർത്താതെ, സ്വന്തം ജീവിതം തന്നെ ഒരു സന്ദേശമാക്കി മാറ്റിയ മനുഷ്യന്റെ പേരാണ് ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, പിന്നീട് ലോകം മുഴുവൻ അറിയുന്ന മഹാത്മാഗാന്ധിയായി മാറിയത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ദിവസം കൊണ്ടല്ല, അതൊരു നീണ്ട യാത്രയായിരുന്നു. തെറ്റുകളിൽ നിന്ന് പഠിച്ചെടുത്ത യാത്ര, സ്വയം ചോദ്യം ചെയ്ത യാത്ര, തന്റെ വിശ്വാസങ്ങളെ പരീക്ഷിച്ച യാത്ര, സത്യത്തെ അന്വേഷിച്ച യാത്ര. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളൊരു ഒരു പ്രതിമയോ അല്ലെങ്കിൽ നോട്ടിൽ കാണുന്ന ഗാന്ധിജിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകളിലെല്ലാം ചെന്ന് കാണുന്ന ഒരു ഗാന്ധിജിയോ അങ്ങനെയല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്ക് പിന്നിലും നേതൃത്വം വഹിച്ച ഇങ്ങനെയുള്ള നേതാക്കന്മാരെയെല്ലാം ഈ ഒരു ദിവസം നമുക്ക് ഗാന്ധിജിയിലൂടെ കാണാൻ സാധിക്കണം എന്നുകൂടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളെപ്പോലെ തന്നെ സന്തോഷങ്ങളും സംശയങ്ങളും പരാജയങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. പക്ഷേ ആ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആശയത്തിൻ്റെ പരീക്ഷണശാല. എപ്പോഴും ലൈഫിനെ ഇങ്ങനെ എന്താ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് അദ്ദേഹം പറയണമെന്നെങ്കിൽ എന്നാലോചിക്കും, നമുക്ക് വെറുതെ പിടയിലോ പഠിക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ പറയണമെങ്കിൽ ആ ലൈഫ് തന്നെ നമുക്കായിട്ട് മാതൃകയായിട്ട് തരികയാണ്. സത്യം എന്താണ്? അഹിംസയ്ക്ക് എത്ര ശക്തിയുണ്ട്? നമ്മൾ വിശ്വസിക്കുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ വലിയ ഡയലോഗ് എടുക്കുക, എത്രത്തോളം ആ ഒരു മൂല്യം നമ്മുടെ ലൈഫിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്? നമുക്ക് മാറ്റണമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ, നമുക്ക് മാറ്റണമെന്ന് തോന്നുന്ന സമൂഹത്തിൽ ആ മാറ്റം ആദ്യം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാൻ ഇതിൽ എത്ര പേർക്ക് സാധിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഗാന്ധിജിയുടെ ജീവിതം തന്നെ നമ്മളോട് ചോദിക്കുന്നത്. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു പുസ്തകത്തിലെ വാക്കുകളായി മാത്രം അവശേഷിപ്പിച്ചില്ല എന്നുള്ളതാണ്. സത്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തെ സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം പരീക്ഷിക്കുകയുണ്ടായി അല്ലേ. അത് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. അഹിംസയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ സമരത്തിന്റെ ശക്തിയാക്കി മാറ്റി. ലാളിത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വന്തം ജീവിതം തന്നെ ലളിതമാക്കി മാറ്റി. സ്വയം മാറുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം സ്വയം മാറ്റാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഗാന്ധിജിയെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതവും കൂടി നമ്മൾ ഓർക്കുന്നത്, ഓർത്തു പോകേണ്ടത്. വരും തലമുറയെ, നമ്മുടെ കുട്ടികളെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്ക് അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായിട്ട് മാറുന്നത്. സ്വാതന്ത്ര്യം എന്നത് ചില നേതാക്കന്മാരുടെ മാത്രം സ്വപ്നമല്ലെന്നും സാധാരണ മനുഷ്യന്റെ അവകാശമാണെന്നും അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു. കർഷകനെയും തൊഴിലാളികളെയും സ്ത്രീകളെയും സാധാരണക്കാരെയും ഉൾപ്പെടുത്തി ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി സ്വാതന്ത്ര്യ സമരത്തെ മാറ്റുന്നതിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം നിർണായകമായിട്ട് മാറി. സ്വാതന്ത്ര്യം, അഹിംസ, അസഹകരണം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ എന്നീ ചരിത്ര പുസ്തകങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് മാത്രം പറയുന്ന വാക്കുകളല്ല, നമ്മൾ എവിടെ നിന്ന് അവിടെ നിന്ന് എടുത്ത വാക്കുകൾ മാത്രമല്ല, ഒരു ജനതയുടെ ആത്മവിശ്വാസം കൂടി വളർത്തുന്ന കഥ തന്നെയാണ്, ഒരു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഗാന്ധിജിയെ വെറും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രം നോക്കിക്കണ്ടാൽ എങ്ങനെയാ, പൂർണ്ണമായിട്ടും ഗാന്ധിജിയെ കാണാൻ കഴിയില്ല. നമ്മളിപ്പോൾ പുസ്തകങ്ങളിൽ കൂടെ വായിച്ചു, അവിടെ ഒന്ന് കേട്ടു, അവിടെ ഒന്ന് പറഞ്ഞു, അങ്ങനെയല്ല, ആഴത്തിലറിഞ്ഞാൽ ഒരു അത്ഭുതം എന്ന് തോന്നുന്ന ഒരു മഹാമനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം എന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടുന്ന ഒരു കാര്യം മാത്രമായിരുന്നില്ല, ഒരു മനുഷ്യന് മാന്യമായി ജീവിക്കാൻ കഴിയണം, ഗ്രാമങ്ങൾ ശക്തമാകണം, സമൂഹത്തിൽ വിവേചനം കുറയണം, തൊഴിലിന് മാന്യതയുണ്ടാകണം, ശുചിത്വം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാകണം, ആവശ്യത്തിന് അപ്പുറം ഉപഭോഗം ചെയ്യാതിരിക്കണം, മറ്റൊരാളുടെ അവകാശത്തെ ബഹുമാനിക്കണം. ഇതിൽ എത്ര പേർക്കുണ്ട് അങ്ങനെ മറ്റൊരാളുടെ അവകാശത്തെ, അവരുടെ ചിന്തകളെ, കാര്യങ്ങളെയൊക്കെ ബഹുമാനത്തോടുകൂടി നമുക്ക് എത്ര പേർക്ക് കാണാൻ കഴിയും? സ്വയം പരിശോധന നല്ലതാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചേർന്നൊരു ജീവിത ദർശനമായിരുന്നു മഹാത്മാ ഗാന്ധിജിയുടെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജിയുടേത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ ഓർക്കേണ്ടത് വർഷത്തിൽ ഒരു ദിവസം, ഒക്ടോബർ 2 എത്തുന്ന ദിവസം ഒരു ചിത്രത്തിന് മുൻപിൽ കുറച്ച് പൂക്കൾ അർപ്പിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമല്ല, നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ സത്യം പറയുന്നുണ്ടോ? നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്നുണ്ട്. ഞാനടക്കം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് കുറച്ച് മാറി സംസാരിക്കുകയാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ആയുധമാണ് ഈ വാക്കെന്ന് പറയുന്നത്. എത്ര പേരെ നമ്മൾ ആ ഒരു ദേഷ്യത്തിൻ്റെ രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. ഇതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് ഒരു പുതിയ ദിവസം കൂടിയായിട്ട് നമുക്ക് ഒന്ന് ചിന്തിച്ചാലോ. നമ്മളറിയാത്തൊരു വാർത്ത പരിശോധിക്കാതെ മറ്റൊരാൾക്ക് അയക്കുന്നുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ആരെങ്കിലും ഒരു ഒരു സാധാരണക്കാരൊരു വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തും പറയാം, ആരെയും അപമാനിക്കാനുള്ള ഒരു തരത്തിലേക്ക് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഈ അടുത്ത് തന്നെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ബിസിനസ് പേജ് തന്നെ ഹാക്ക് ചെയ്ത് അതിന് ഒരു നല്ല ഒരു ഫാമിലിക്ക് തന്നെ ഒരു ഒരുപാട് അപവാദം വരുന്ന രീതിയിലേക്ക് ആളുകൾ ഒരു മടിയുമില്ലാതെ ആരുടെ മുഖത്തും കരി വാരി തേക്കാനായിട്ട് തരത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ തെറ്റ് നമുക്ക് സമ്മതിക്കാൻ അംഗീകരിക്കാൻ സാധിക്കും. സ്വയം ഒന്ന് ആലോചിക്കും, ഞാൻ ഈ ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ വൃത്തിയെക്കുറിച്ച് വല്ലാതെ സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ മാലിന്യം പോലും ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് ലോകം മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പറയും ലോകം മാറണം, ഇവിടെ ശരിയല്ല, ഇവിടെ കുറച്ചുകൂടി വൃത്തിയും കാര്യങ്ങളൊക്കെ, നമ്മുടെ നാടല്ല, വേറെ നാട്ടിലെങ്ങാണോ ആയിരുന്നെങ്കിൽ നമ്മൾ പറയും. ആ ഒരു മാറ്റത്തിൽ നമ്മുടെ പങ്ക് എന്താണ്? ഒരുപക്ഷെ ഇതാണ് ഗാന്ധിജിയെ ഇന്നും പ്രശസ്തനാക്കുന്നത്. കാലം മാറി, ലോകം മാറി, ഇന്ന് നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. ഒരു വാക്ക് എഴുതി കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ അടിസ്ഥാന ചോദ്യങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. സത്യം എന്താണ്? മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം? വ്യത്യാസങ്ങളെ എങ്ങനെ സ്വീകരിക്കണം? അധികാരം എങ്ങനെ ഉപയോഗിക്കണം? സ്വാതന്ത്ര്യത്തോടൊപ്പം ഉത്തരവാദിത്തം എങ്ങനെ പരിപാലിക്കണം? അതിനാലാണ് ഗാന്ധിജി ചരിത്രത്തിൽ മാത്രം നിൽക്കുന്ന ഒരു വ്യക്തി അല്ലാതായി മാറുന്നത്. ഓരോ കാലത്തും പുതുതായി വായിക്കപ്പെടേണ്ട ഒരു മനുഷ്യനാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ ജീവിതം കൊണ്ട് സന്ദേശം നൽകിയ ഒരു മനുഷ്യനെ അല്ലേ ഓർക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് ആലോചിക്കും, സ്വന്തം കരി സിദ്ധാബാദ് എന്ന് പറഞ്ഞ് നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന്, ഞാനടക്കം, നിങ്ങളടക്കം, നമ്മളടക്കം ഇന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കില്ലായിരുന്നു. ഒരുപക്ഷെ ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്: മാറ്റം എപ്പോഴും ഒരു വലിയ കാര്യങ്ങളിൽ നിന്നല്ല തുടങ്ങേണ്ടത്. ഒരു സത്യസന്ധമായ വാക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം, ഒരു ക്ഷമാപണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മൾ ചെയ്ത തെറ്റുകളൊന്ന് സ്വയം വിലയിരുത്തൂ. ഒരു ഞാൻ ഗാന്ധിയൻ ആശയങ്ങളിൽ നിന്ന് മാറി, ഞാൻ അല്ലാതെ തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കത് അംഗീകരിച്ച് ഒരു ക്ഷമാപണം നടത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? ഒരു വിദ്വേഷ വാക്ക് പറയാതിരിക്കുന്നതിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഇന്ന് മുതൽ നമുക്ക് എല്ലാവരുടെ സ്വഭാവം ഒന്നും മാറ്റാനൊന്നും കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്, പക്ഷെ ഒരു ചെറിയൊരു മാറ്റത്തിൽ നിന്ന് തുടങ്ങിയാലോ? ഒരു വ്യാജ വാർത്ത പങ്കുവെക്കാതിരിക്കുന്നതിൽ നിന്ന് തുടങ്ങാം. ഈ കൂടെ ചേർന്ന ഓഫീസുകളിൽ അവിടെയൊക്കെ ഇവിടെ നിന്ന് പരദൂഷണം പറയുന്ന ടീമിൽ നിന്ന് പിന്നിലോട്ട് മാറി തുടങ്ങാം. ഒരു ചെറിയ മാറ്റത്തിലൂടെ നമുക്ക് തുടങ്ങാം. നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒരു ചെറിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ നിന്ന് തുടങ്ങാം. ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് ഒരു പ്രവൃത്തിയിൽ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാം. മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കുന്നതിൽ നിന്ന് നമുക്കിത് തുടങ്ങാം. അങ്ങനെ നോക്കുമ്പോൾ ഗാന്ധിജി നമ്മളിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു ചരിത്രപുരുഷനല്ല കേട്ടോ. നമ്മുടെ ഓരോ ദിവസത്തിലും നമ്മളെടുക്കുന്ന ചെറിയ തീരുമാനങ്ങളിൽ പോലും ഗാന്ധിയൻ ചിന്തയ്ക്കൊരു സ്ഥാനം തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് ഗാന്ധിജി ഒരു ചിത്രമായി മാത്രം ഓർക്കാൻ കഴിയില്ല, ആഴത്തിൽ പഠിക്കുകയാണ്. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ പോലും, സ്വഭാവത്തിൽ പോലും, പെരുമാറ്റത്തിൽ പോലും മറ്റുള്ളവരെ, അപ്പം ഞാൻ ഇടയ്ക്കെപ്പോഴോ പറഞ്ഞു, എല്ലാവരെയും തുല്യരായി കാണാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതായത് പണത്തിൻ്റെ വലിപ്പ ചെറുപ്പം നോക്കാതെ ജോലിയുടെ, നിങ്ങൾക്കൊരു നിങ്ങളൊരു സ്ഥാപനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളോട് കൂടുതൽ കുറച്ചുകൂടി, അല്ലെങ്കിൽ അത് വലിയ പോസ്റ്റിലിരിക്കുന്ന ഒരാളെ, ഹൗസ് കീപ്പിംഗ് പോസ്റ്റിലിരിക്കുന്ന ഒരാളെ ഒരേപോലെ കാണാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ്. അങ്ങനെ ആയിരിക്കണം. സ്ഥാനമാനങ്ങളോ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിച്ച് കാണാതെ നമുക്ക് സാധിക്കാൻ, എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി ഒരു ചിത്രമായി മാത്രം, നോട്ടിൽ കാണുന്ന ഒരു ചിത്രമായി മാത്രം, കലണ്ടറിൽ കാണുന്ന, അല്ലെങ്കിൽ ഓഫീസ് ഗവൺമെൻറ്സ് ഓഫീസുകളിൽ കാണുന്ന ഒരു ചിത്രമായി മാത്രം ഗാന്ധിജി ഓർക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ വചാലമായി സംസാരിക്കുന്നത്. ഒരു ചിന്തയെ ഓർക്കാം, ഒരു ചോദ്യമായി ഓർക്കാം, ഒരു മൂല്യമായി ഓർക്കാം, ഒരു പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു ചെറിയ മാറ്റത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഓർക്കാം. നമ്മളിങ്ങനെ ഗാന്ധിജി ആരായിരുന്നു, അദ്ദേഹം എന്താണ് നമ്മളെ പഠിപ്പിച്ചത്, അഹിംസ എന്നത് ശരിക്കും എന്താണ്, സത്യാഗ്രഹം എന്ന ആശയത്തിൻ്റെ ശക്തി എന്തായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിനപ്പുറം ഗാന്ധിജി എന്താണ് സ്വപ്നം കണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് വീണ്ടും തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ്, 91.2 എൻ്റെ റേഡിയോ.

0: ഫോർമുല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി ഡോക്ടർ കെ എം സി കരൾ സ്പർശം ബഹുമാനപ്പെട്ട എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
3: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് ഒരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്
1: മോളെ. രാവിലെ ഒരു പുസ്തകം മൊത്തം കാണാപ്പാടം പഠിച്ച പോലൊരു കഥ ഞങ്ങൾക്ക് രാവിലെ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അത് അല്ല, അതുപോലൊക്കെ ഒരു പാഠം മൊത്തം കാണാപ്പാടം പഠിച്ചിട്ട് ഞങ്ങള് പണ്ട് പുസ്തകത്തിനകത്ത് നോക്കി പഠിച്ചിട്ട് ക്ലാസ്സിൽ ചെന്ന് പറയുന്ന പോലെ ഒരു കഥയായി പോയി. നല്ല നീണ്ട ഒരു കഥയായിരുന്നു.
0: ഇഷ്ടപ്പെട്ടോ?
1: ഇഷ്ടപ്പെട്ടു മോളെ, വളരെ ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുമ്പോ ഇല്ലേ വളരെ സന്തോഷം തോന്നുന്നത്. മോളെ കയ്യിലോട്ട് കൊടുക്കാം മോളെ.
0: ഓക്കെ ഓക്കെ.
2: ഗുഡ് മോർണിംഗ് സാരി ആന്റി.
0: ഗുഡ് മോർണിംഗ് ബാബു.
2: ഞാൻ ഇന്ന് ഇന്ത്യയുടെ ഒരു പാട്ട് പാടാം.
0: യെസ്, ഞാൻ കാത്തിരുന്ന ഒരാളെ കിട്ടി. എവിടെയായിരുന്നു? കുട്ടികളൊക്കെ എവിടെ പോകുന്ന വിഷമിച്ചിരിക്കുവായിരുന്നു. ആന്റി പറഞ്ഞോ, പാടിക്കോ, പെട്ടെന്ന് പാടിക്കോ.
2: ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി അപ്പൂപ്പനെ പ്രണാമം.
0: മിടുക്കി കുട്ടി, അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ചേച്ചി ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നത് കേട്ടോ. ആന്റി ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോ സ്കൂളിൽ നിന്ന് പോണം കേട്ടോ. പ്രോഗ്രാമൊക്കെ ഉണ്ടോ? അവധിയാണ്. ഇന്ന് അച്ചമ്മയുടെ കൂടെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യണം സേവനവാരത്തിന്റെ. ഓക്കെ, കൊടുക്കൈ. ശരി ശരി ശരി. കണ്ടോ കണ്ടോ, ഇങ്ങനെ കൊച്ചു കുട്ടികളെ നമ്മള് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ മഹത്വങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ചരിത്ര പുരുഷന്മാരെ പറ്റിയിട്ടൊക്കെ പറയാനും പ്രാപ്തരാക്കുവാനും ഒക്കെ അവരെ വളർത്തിയെടുക്കേണ്ട നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഒരു കൊച്ചുകുട്ടി വിളിച്ചപ്പോഴത്തേക്ക് ഈ ഒരു ദിവസം ധന്യമായി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയവും കഴിഞ്ഞു. സ്റ്റേഷൻ ക്ലോക്കിൽ 9 കഴിഞ്ഞ് 1:44 ആയിട്ടുണ്ട്. എന്നെ ഇവിടെ നിറക്കി വിടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞായറാഴ്ച മറക്കാതെ കേൾക്കണം കേട്ടോ. എൻ്റെ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശീയ ഗ്രാഡ്സ് ക്യാൻസർ അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ പ്രശസ്ത ENT ഡോക്ടർ ശ്രീദേവി മാം വരുന്നുണ്ട്. നിങ്ങൾ മറക്കാതെ കേൾക്കണം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ക്യാൻസർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള കോംപ്രഹെൻസീവ് ബ്രസ്റ്റ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായിക കെ എസ് ചിത്ര നാളെ നിർവഹിക്കുന്നു. ലോക പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ക്യാൻസർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള കോംപ്രിഹെൻസീവ് ബ്രസ്റ്റ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായിക കെ എസ് ചിത്ര നാളെ നിർവഹിക്കുന്നു. ലോക പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ക്യാൻസർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള കോംപ്രിഹെൻസീവ് ബ്രസ്റ്റ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായിക കെ എസ് ചിത്ര നാളെ നിർവഹിക്കുന്നു. ലോക പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ലോകത്തുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി ഡോക്ടർ കെ എം സി കരൾ സ്പർശം ബഹുമാനപ്പെട്ട എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ സജി ചെറിയാൻ MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
3: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇന്ന് ഒക്ടോബർ 2 ഇന്ന് ഗാന്ധി ജയന്തിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിയെ, അല്ലെ? നമ്മുടെ രാഷ്ട്രപിതാവ്. ഓർക്കാനും അഭിമാനിക്കാനും നമുക്ക് പിന്തുടരാനും സ്വന്തം ജീവിതം തന്നെ മാതൃകയാക്കി നമുക്ക് മുന്നിലേക്ക് എത്തിച്ചയാളാണ് അദ്ദേഹം. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം തുറന്നു കാട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പോലും അദ്ദേഹത്തിന്റെ കഠിനമായ പരിശ്രമത്തിലൂടെ നേടിയെടുത്തതാണ്. സ്വാതന്ത്ര്യത്തിൽ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന് എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റേതായ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പോലും. പാശ്ചാത്യ മാതൃകയല്ല നമുക്ക് വേണ്ടത്, വൻകിട വ്യവസായങ്ങളും മുതലാളിത്ത സംസ്കാരവും സൈനിക ശക്തിയും അണുവായുധ കൂമ്പാരവുമല്ല നമുക്ക് വേണ്ടത്. ഇന്ത്യയ്ക്ക് ആവശ്യം ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൊണ്ട് വലയുന്ന അനേക ലക്ഷങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം എത്തിക്കാൻ ഉതകുന്ന വിദ്യാഭ്യാസമാണ്. വിദ്യ മുക്തിക്ക് സഹായകമാകണം. ഇത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. 1973 വാർധയിൽ നടന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ പ്രധാന ആശയങ്ങളാണിത്. ഗാന്ധിജിയുടെ കണ്ണിൽ വിദ്യാഭ്യാസം എന്നത് വെറും പുസ്തകങ്ങളിൽ നിന്ന് അറിവ് നേടുക അങ്ങനെയൊന്നും ആയിരുന്നില്ല. ജീവിതത്തെ നേരിടാനുള്ള കഴിവ് നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം വലിയൊരു ഭാഗം ജനങ്ങളിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ഭരണകൂടത്തിനാവശ്യമായ ഗുമസ്തന്മാരെ സൃഷ്ടിക്കുക, ഇത്തരത്തിലൊരു ലക്ഷ്യത്തിലേക്കാണ് അന്നത്തെ വിദ്യാഭ്യാസം ചുരുങ്ങിപ്പോയി. അതാണ് ഗാന്ധിജി കഠിനമായി വിമർശിച്ചത്. നമ്മുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും നമ്മുടെ ജീവിത രീതികളെയും മറന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം കൊണ്ട് സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലും പരിശീലിക്കണം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ചർക്കയിൽ നൂൽ നൂൽക്കുന്നതും നാട്ടുതൊഴിലുകളിൽ ഏർപ്പെടുന്നതും കൈകൊണ്ട് അധ്വാനിക്കുന്നതുമൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകണം. പഠിച്ചിറങ്ങുമ്പോൾ ജോലി അന്വേഷിക്കുന്ന ഒരാളല്ല, സ്വന്തം കൈകളുടെ കഴിവിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളായിരിക്കണം വിദ്യാർത്ഥി. ഇന്നും വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും ഗാന്ധിജിയുടെ ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് പ്രസക്തി ഉണ്ടാകുന്നുണ്ടോ? ഒരുപക്ഷെ വിദ്യാഭ്യാസം ജീവിതത്തോട് എത്രമാത്രം ചേർന്നു നിൽക്കുന്നു എന്ന ചോദ്യം ഇവിടെ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാകാം. എന്തായാലും ഗാന്ധിജിയുടെ ഓർമ്മകളിലൂടെ, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ റേഡിയോ ജംഗ്ഷന്റെ യാത്ര ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്നത്തെ ഗാന്ധി സ്മരണം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ ഓർമ്മയിലേക്ക് എത്തുന്ന ഒരു വാചകം ഇത് തന്നെയാകാം അല്ലേ? എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള സ്മരണകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു ബന്ധം ഇത്ര കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞതായിരിക്കാം ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകതകളിലൊന്ന്. അദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവർ മാത്രം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യം സ്വന്തം ജീവിതത്തിലാണ് അദ്ദേഹം അത് പരീക്ഷിച്ചു നോക്കിയത്. സത്യമാണ് ദൈവമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പാവങ്ങളോട് പരിശുദ്ധിയും അതീന്ദ്രിയവുമായ സ്നേഹമുള്ളിടത്ത് ദൈവമുണ്ടെന്നും അദ്ദേഹം കരുതി. മറ്റു മതങ്ങളെ ബഹുമാനത്തോടെ പഠിക്കുന്ന ഒരാളുടെ ഹൃദയം വിശാലമാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസം എപ്പോഴും സത്യത്തിലൂന്നിയതായിരുന്നു. വിവിധ മതവിശ്വാസങ്ങളെയും മനുഷ്യരെയും ചേർത്ത് നിർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ചിന്തകനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. സ്വന്തം തെറ്റുകൾ പോലും മറച്ചുവെക്കാതെ തുറന്നു പറയാനുള്ള ആത്മധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് താൻ ചെയ്ത ചില കാര്യങ്ങൾ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തെറ്റ് സമ്മതിക്കാനുള്ള ഒരു ധൈര്യം, അത് തിരുത്താനുള്ള ഒരു മനസ്സ്, അതായിരുന്നു അദ്ദേഹത്തിന്റെ മഹത്വത്തിലേക്കുള്ള യാത്രയിലെ പ്രധാനപ്പെട്ട പടികളിലൊന്ന്. ഭാവിയിലെ കുട്ടികൾക്ക് ആ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ടാകും. നമുക്ക് എന്താണ് പഠിക്കാനാവുക എന്ന് നോക്കുന്നതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. സത്യത്തെ ജീവിതത്തിൽ എങ്ങനെ ആവിഷ്കരിക്കാം? സ്വന്തം വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ എങ്ങനെ ഒരു ബന്ധം സൃഷ്ടിക്കാം? തെറ്റുകൾ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ തിരുത്താം? ഇത്തരം ചോദ്യങ്ങൾക്ക് ഗാന്ധിയുടെ ജീവിതം

ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ക്യാൻസർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള കോംപ്രിഹെൻസീവ് ബ്രസ്റ്റ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായിക കെ എസ് ചിത്ര നാളെ നിർവഹിക്കുന്നു. ലോക പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായൊന്നും വലിയ ബന്ധമൊന്നും ഇല്ലാതിരുന്ന ഒരു ബാരിസ്റ്റർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിയൻ സ്മരണകളുമായാണ് നമ്മുടെ റേഡിയോ ജംഗ്ഷന്റെ യാത്ര. അദ്ദേഹം ആദ്യകാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പിന്നീട് അതേ മനുഷ്യൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായി മാറുകയാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു ദക്ഷിണാഫ്രിക്ക. 1893 വെറും 24-ാമത്തെ വയസ്സിലാണ് ഡർബൻ കോടതിയിൽ തലപ്പാവ് അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ട ജഡ്ജിയോട് പ്രതിഷേധിച്ച് അദ്ദേഹം കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ ഒരു സംഭവം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു. അത് ഒരു ചെറിയ പ്രതിഷേധമായി മാത്രം അവസാനിച്ചില്ല. നിയമവും ഭരണ സംവിധാനങ്ങളും സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ അനീതിയായി തടസ്സപ്പെടുത്തുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തണമെന്ന ബോധം അദ്ദേഹത്തിൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഉണ്ടായത്. ദക്ഷിണാഫ്രിക്കയിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളായിരുന്നു പിന്നീട് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിലെ ഗാന്ധിയെ രൂപപ്പെടുത്താൻ നിർണായകമായ വഴിത്തിരിവായത്. നാണം കുടുങ്ങിയായിരുന്നു മോഹൻദാസ്. പിന്നീട് ആരെയും കൂസാത്ത നിർഭയനായ നേതാവായി മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹത്തെ അങ്ങനെയാക്കി തീർത്തത്. ആ ഒരു നിർഭയത്വത്തിനൊപ്പം ധീരതയും ആത്മനിയന്ത്രണവും ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ജനങ്ങളെ ഏറെ ആകർഷിക്കുകയാണ് ഉണ്ടായത്. ഗാന്ധിജിയുടെ ശക്തി ആയുധങ്ങളൊന്നുമായിരുന്നില്ല. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം തന്നെ ചരിത്രം പറയുന്നത് പോലും അദ്ദേഹം ഒരായുധധാരി ആയിരുന്നില്ല, അല്ലേ? ജനങ്ങളുടെ മനസ്സിൽ വിശ്വാസം വളർത്തുന്നതിലായിരുന്നു. അനീതിക്കെതിരെ പ്രതിഷേധിക്കുമ്പോഴും മനുഷ്യനെ വെറുക്കരുത് എന്ന സന്ദേശമായിരുന്നു അദ്ദേഹത്തിന്റെ സമരരീതിയുടെ പ്രത്യേകത. അഹിംസ അദ്ദേഹത്തിനൊരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല, ജീവിതത്തിലും രാഷ്ട്രീയത്തിലും പരീക്ഷിച്ച ഒരു മാർഗം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വ്യക്തിയിൽ നിന്ന് മഹാത്മാഗാന്ധി എന്ന മഹാഭാവത്തിലേക്കുള്ള യാത്ര ഒരു മനുഷ്യന്റെ ആത്മപരിവർത്തനത്തിന്റെ കൂടി കഥയായി തീരുന്നു.

0: കേരളത്തിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി ഡോക്ടർ കെ എം സി കരൾ സ്പർശം ബഹുമാനപ്പെട്ട എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ സജി ചെറിയാൻ MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

മാറാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളോടും ചുറ്റുപാടുകളോടും ഒത്ത് മുന്നോട്ട് പോകാൻ എപ്പോഴെങ്കിലും സാധിക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ കൂടി ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല അല്ലെ. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മൾ അങ്ങനെ ഗാന്ധി സ്മരണയിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ലോകത്തെ സ്വാധീനിച്ച നേതാക്കളുടെ ജീവിതത്തെക്കുറിച്ച്? അവരുടെ ജീവിതങ്ങൾ എപ്പോഴും അധികാരത്തിന്റെയും അതുപോലെ സൗകര്യങ്ങളുടെയും നടുവിലായിരിക്കും അല്ലെ. ഒരുപാട് നേതാക്കളെ നമുക്ക് അത്തരത്തിൽ പരിചയമുണ്ട്. ചുറ്റും സംരക്ഷണത്തിന് ആൾക്കാരുള്ള മികച്ച സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളുമുള്ള നേതാക്കൾ. പക്ഷേ നമ്മുടെ നേതാവായ ഗാന്ധിജിയുടെ ജീവിതരീതി അതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിരുന്നു. ലളിതമായ വസ്ത്രം, ലളിതമായ ഭക്ഷണം, സ്വന്തം വസ്ത്രങ്ങൾ സ്വയം കഴുകുക, താമസിക്കുന്ന ഇടവും ശൌചാലയവും സ്വയം വൃത്തിയാക്കുക, പൊതുസ്ഥലങ്ങളും ചേരികളും ശുചിയാക്കുക, അധ്വാനത്തെ ഒരു താഴ്ന്ന കാര്യമായി കാണാതെ മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് മറ്റുള്ളവർ ചെയ്യേണ്ട ജോലികളാണെന്ന് കരുതി അദ്ദേഹം ഒരിക്കലും മാറി നിന്നിട്ടില്ല. സ്വന്തം ജീവിതത്തിൽ തന്നെ അത് പ്രാവർത്തികമാക്കി. ഇവിടെ ഗാന്ധിജിയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. സ്വയം മാറുക, എന്നിട്ട് സമൂഹത്തെ മാറ്റാൻ ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ വ്യക്തിയുടെ ഉത്തരവാദിത്തത്തിന് വലിയൊരു സ്ഥാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സമൂഹത്തിൽ മാറ്റം വേണമെന്ന് പറയുമ്പോൾ അതിന്റെ തുടക്കം സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെയാകണമെന്ന സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണിച്ചു തന്നത്. തിരക്കേറിയ ജീവിതത്തിനിടയിലും അദ്ദേഹം നല്ലൊരു വായനക്കാരനായിരുന്നു. ജോൺ ഡ്രിക്സിന്റെ അൻഡു ദ ലാസ്റ്റ് എന്ന കൃതി ഗാന്ധിജിയുടെ ചിന്തകളെ ഏറെ സ്വാധീനിച്ച ഒരു കൃതി തന്നെയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ അധ്വാനത്തിനും സമത്വത്തിനും സമൂഹത്തിന്റെ ക്ഷേമത്തിനും നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തിൽ കൂടുതൽ ശക്തമാകാൻ ഈ ഒരു വായന സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ ഗാന്ധിജിയെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ മാത്രം പോരാ, അത് വായിച്ചാൽ മാത്രം പോരാ, അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്നതും കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പ്രസംഗം ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

തിരികെ എത്താനായിട്ട് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. നമ്മൾ ഇന്ന് റേഡിയോ ജംഗ്ഷനിലൂടെ ഗാന്ധി സ്മരണയാണ് പങ്കുവെക്കുന്നത്. ലോക നേതാക്കന്മാരെ ഒരുപാട് പേരെ നമുക്കറിയാം. അവർക്കെല്ലാം ആയുധധാരികളായ സംരക്ഷണത്തിന് കാവലാളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു, പടവാളുകൾ ഉണ്ടായിരുന്നു അല്ലെ. പക്ഷേ ഒരു വലിയ സാമ്രാജ്യത്തിനെതിരെ ആയുധമില്ലാതെ പോരാടാൻ മറ്റാർക്കാണ് കഴിയുക? ഗാന്ധിജിയുടെ ജീവിതം അതിനൊരു ചരിത്രപരമായ മറുപടിയായി മാറുകയാണ് ഇവിടെ. അഹിംസയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം. അനീതിക്കെതിരെ പ്രതിഷേധിക്കണം, പക്ഷേ പ്രതിഷേധം ഒരു മനുഷ്യവിരുദ്ധമായ അക്രമത്തിലേക്ക് മാറരുത് എന്നത് അദ്ദേഹത്തിന്റെ വിശാലമായ ചിന്ത കൂടിയായിരുന്നു. ഈ ഒരു ആശയത്തിൽ നിന്നാണ് നിരവധി ജനകീയ സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയത്. അതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. സാധാരണ മനുഷ്യന്റെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തുവായ ഉപ്പിനെ പോലും ബ്രിട്ടീഷ് ഭരണകൂടം നിയന്ത്രിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനെതിരായ പ്രതിഷേധം ഒടുവിൽ ഒരു വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയാണുണ്ടായത്. കടൽ തീരത്തേക്കുള്ള ആ ഒരു യാത്ര ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു സാധാരണ വസ്തുവിനെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാക്കി മാറ്റുകയായിരുന്നു ഇതിലൂടെ ഗാന്ധിജി. സ്വദേശി പ്രസ്ഥാനവും ഖാദിയുടെ പ്രചാരണവും അതുപോലെ തന്നെ ജനങ്ങളിൽ സ്വാതന്ത്ര്യബോധവും അദ്ദേഹം വളർത്തുകയാണുണ്ടായത്. സ്വന്തം നാട്ടിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക എന്നത് വെറൊരു സാമ്പത്തിക ആശയം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്, അത് സ്വയം പര്യാപ്തതയുടെ സന്ദേശം കൂടിയായിരുന്നു. ചർക്കയിലും ഖാദിയും ഗാന്ധിജിയുടെ കൈകളിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളായി മാറുകയായിരുന്നു. ഒരു വശത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശക്തി, മറുവശത്ത് വളരെ സാധാരണ

ണക്കാരുടെ കൈകളിലെ ചർക്ക. ചരിത്രം പലപ്പോഴും വലിയ ശക്തികളെക്കുറിച്ചാണ് പറയാറുള്ളത് അല്ലേ? പക്ഷെ ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്നത് മറ്റൊന്നായിരുന്നു. ഒരുമിച്ച് നിൽക്കുന്ന സാധാരണ മനുഷ്യരുടെ ശക്തിയും ചരിത്രത്തെ അതിലൂടെ മാറ്റാൻ

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ക്യാൻസർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള കോംപ്രിഹെൻസീവ് ബ്രസ്റ്റ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായിക കെ എസ് ചിത്ര നാളെ നിർവഹിക്കുന്നു. ലോക പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: You're listening to Radio 91.2.

മുകളിൽ ഒരു അത്തിമരം. ആ അത്തിമരത്തിൻ പൊത്തിലിരിക്കും തത്തമ്മ കുഞ്ഞേ. നീ മുന്നാഴി പയറുവറുത്തതു പാതിയും എവിടെ പോയി?

മതസൗഹാർദ്ദം എന്ന വാക്ക് അല്ലെങ്കിൽ ഒരു മത ഐക്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്മരണയുമായി ഞാൻ ഗോപികയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ മതസൗഹാർദ്ദം എന്നത് അത് ഒന്നോ രണ്ടോ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരൈക്യം മാത്രമായിരുന്നില്ല, ഇന്ത്യയെ സ്വന്തം വീടായി കരുതുന്ന എല്ലാ മതവിശ്വാസികളുടെയും ഐക്യം കൂടിയായിരുന്നു അത്. അവർക്ക് സ്വന്തം അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിച്ചേ അടങ്ങൂ എന്നൊരു നിർബന്ധത്തിൽ നിന്നാണ് പല സംഘർഷങ്ങളും ഉണ്ടാകുന്നതെന്ന് ഗാന്ധിജി നമുക്ക് ചൂണ്ടിക്കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. അതായത് മറ്റൊരാളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുക എന്നത് സ്വന്തം വിശ്വാസം ഉപേക്ഷിക്കുക എന്നതല്ല, മറിച്ച് വ്യത്യസ്തമായ വിശ്വാസങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നതാണ്. ഇന്ത്യയുടെ വൈവിധ്യം ഗാന്ധിജിക്ക് ഒരു ദൗർബല്യമായിരുന്നില്ല, അതൊരു വലിയ ശക്തിയായിരുന്നു. വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ജീവിത രീതികൾ, ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ മതത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ അകന്നു പോകുന്നത് ഗാന്ധിജിയെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാ മതങ്ങളെയും ബഹുമാനത്തോടെ പഠിക്കുന്ന അങ്ങനെ ഒരാളുടെ ഹൃദയം വിശാലമാകുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചു പോരുന്നിരുന്നത്. ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാകുമ്പോൾ, വ്യത്യാസങ്ങളേറെ ഉണ്ടാകുമ്പോൾ, ശരിക്കും ഗാന്ധിജിയുടെ ഈ ഒരു ചിന്ത നമ്മൾ വീണ്ടും ഓർത്തെടുക്കേണ്ടതാണ്. എന്റെ വിശ്വാസം ശരിയാണെന്ന് ഞാൻ കരുതും, പക്ഷേ അതുകൊണ്ട് മറ്റൊരാളുടെ വിശ്വാസത്തെ അപമാനിക്കാനുള്ള അവകാശം എനിക്ക് ലഭിക്കുന്നില്ല. വ്യത്യാസങ്ങൾക്കിടയിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുക, ഒരുപക്ഷെ അത് തന്നെയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ എത്താം.

91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ഗാന്ധി സ്മരണകളുമായാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗാന്ധിജി ജീവിച്ചിരുന്നൊരു കാലം ഇന്നത്തെ കാലം പോലെ ആയിരുന്നില്ല. അത് വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് നമുക്ക് സാങ്കേതിക വിദ്യ നമ്മുടെ കൈകളിലാണ്, ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ബഹിരാകാശ ഗവേഷണം വരെ മനുഷ്യൻ അതിശക്തമായ ദൂരമാണ് പിന്നിട്ടിരിക്കുന്നത് അല്ലെ. എങ്കിലും ചോദ്യങ്ങൾ ഇന്നും അതേപടി നിലനിൽക്കുകയാണ്. ദാരിദ്ര്യം എങ്ങനെ കുറയ്ക്കാം, തൊഴിലില്ലായ്മയെ എങ്ങനെ നേരിടാം, വിദ്യാഭ്യാസം ജീവിതവുമായി എങ്ങനെ ബന്ധിപ്പിക്കാം, മതവും സംസ്കാരവും വ്യത്യസ്തമായ മനുഷ്യർക്ക് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാം, അധ്വാനത്തിന് എങ്ങനെ കൂടുതൽ ബഹുമാനം നൽകാം, അധിക ഉപഭോഗത്തിന് ലോകത്തിന് ലളിതമായ ജീവിതത്തിന്റെ മൂല്യം എന്താണ്, ഈ ചോദ്യങ്ങൾക്കൊന്നും ഗാന്ധിജി നൽകിയ ഉത്തരങ്ങൾ എല്ലാവരും ഒരുപോലെ സ്വീകരിക്കണമെന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പല ആശയങ്ങളോടും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പലർക്കും ഉള്ളത്. എങ്കിലും ഒരു കാര്യം ഒരിക്കലും നിഷേധിക്കാനാവില്ല, തന്റെ കാലത്തെ സമൂഹത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും തന്റെ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ പരീക്ഷിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ചിന്തകളെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് പോലും കഴിഞ്ഞില്ലെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ ഒരു പ്രതിമയാക്കി നിർത്തുന്നതിന് പകരം ശരിക്കും അദ്ദേഹത്തിന്റെ ചിന്തകളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്. അവിടെ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടും, നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഉത്തരങ്ങൾ, നമുക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, കാലത്തിനനുസരിച്ച് പുനർവായിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഗാന്ധിയെ വായിക്കുമ്പോഴാണ് ശരിക്കും ഒരു ചരിത്ര പുരുഷൻ എന്നതിലുപരി ഒരു ചിന്തകനായി അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ

1969 ഒക്ടോബർ 2 ആരംഭിച്ച ഒരു ജീവിതം 1948 ജനുവരി 30 അവസാനിച്ചു. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് ഗാന്ധി സ്മരണകളുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞ ആ ഒരു ജീവിതം, ഗാന്ധിജിയുടെ ജീവിതം, ആ ജീവിതം അവസാനിച്ചിട്ടും അതുയർത്തിയ ചോദ്യങ്ങളൊന്നും തന്നെ അവസാനിച്ചിട്ടേയില്ല. സത്യത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കാമോ? അഹിംസയുടെ വലിയ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനാകുമോ? അങ്ങനെ എത്രയെത്ര ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളുടെ എല്ലാം നടുവിലാണ് ഗാന്ധിജി ഇന്ന് നമ്മോടൊപ്പം നിൽക്കുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്ന ഒരു മറുപടിയുണ്ട്. ഇതിനെക്കുറിച്ച് ഗാന്ധിജി എന്താണ് പറഞ്ഞിരുന്നത്? അതുകൊണ്ട് തന്നെ ഗാന്ധി എന്ന ഒരു ചരിത്ര പുസ്തകത്തിലെ അധ്യായം മാത്രമായിരുന്നില്ല, നമ്മുടെ സാമൂഹികവും രാഷ്ട്രീയവും വ്യക്തിപരവുമായ ചർച്ചകളിലേക്ക് വീണ്ടും വീണ്ടും കടന്നുവരുന്ന ഒരു ചിന്ത കൂടിയാണ്. ഈ വർഷം ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷികം ആചരിക്കുകയാണ്. ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ ഉയർത്തിയ ഒരു ചിന്ത ഇന്നും ഏറെ പ്രസക്തമാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ മജ്ജയും മാംസവുമായി നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കുമോ എന്ന ചോദ്യം. ഒരുപക്ഷെ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സ്മരണാഞ്ജലി അദ്ദേഹത്തെ ആദരിക്കുന്നതിലല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതെല്ലാം കണ്ണടച്ച് സ്വീകരിക്കുന്നതുമല്ല, ചോദ്യം ചെയ്യുക, ചിന്തിക്കുക, പരിശോധിക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ആശയങ്ങൾ കണ്ടെത്തുക, അതാണ് ഗാന്ധിജിയെ ഇന്നും ജീവിപ്പിക്കുന്ന വഴികൾ. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനം, സത്യത്തിന്റെയും അഹിംസയുടെയും ഓർമ്മ പുതുക്കുന്ന ദിനം. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഗാന്ധി സ്മരണകളുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ഗോപികയാണ്. കേട്ടോണ്ടേ ഇരിക്കൂ എന്റെ റേഡിയോ 91.2 അറിയൂ.

0: ചേട്ടാ, രവീന്ദ്രൻ മേശരിയും മൈക്കാടുകാരും കൂടെ കഴക്കോട്ട് പോന്നു.
1: അവർക്ക് പിന്നെ പണിക്ക് പോകണ്ടായോ?
0: അത് ഞാൻ അവരെ വല്ലതും പറഞ്ഞു. ഷാജിക്ക് പണത്തിന്റെ അഹങ്കാരം.
1: പിന്നല്ലാതെ ഒന്നാന്തരം അതിലും കേറ്റുമല്ലായിരുന്നോ? എന്തിനാ അത് ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് പണിയുന്നതെന്ന് നിനക്ക് മനസ്സിലായോ?
0: കൈ കാശ് ഒരുപാടുണ്ടായതുകൊണ്ട്.
1: രവീന്ദ്രൻ മേശരി ഇവിടെ വന്ന് നിന്ന് മതില് പൊളിച്ചു കളഞ്ഞിട്ട് പണിയുന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി.
0: എന്തോ മനസ്സിലായി?
1: ഷാജിയുടെ തൊട്ടയലത്ത് താമസിക്കുന്ന തോമസ് അച്ചായന്റെ മകൻ ക്രിസ്റ്റഫർ വെച്ച വീടിന്റെ മതില് താൻ കണ്ടിട്ടുണ്ടോ?
0: ഇല്ല, ഞാൻ കണ്ടിട്ടില്ല.
1: അതൊന്ന് കാണണം. ആര് കണ്ടാലും അതൊന്ന് നോക്കും. ആ മതില് കെട്ടിയപ്പോ തന്നെ ഷാജിയുടെ മതിലിന്റെയും വീടിന്റെ ആ ഗേറ്റ പങ്ങുപോയി.
0: ഓഹോ, അത് ശരി. അപ്പൊ പൊങ്ങല് കാണിക്കാൻ ആ പഴയ മതില് പൊളിച്ചിട്ട് പുതിയത് കെട്ടുന്നത്.
1: ക്രിസ്റ്റഫറിനേക്കാൾ വലിയ പണക്കാരനാ ഷാജി എന്ന് കാണിക്കണ്ടായോ?
0: ഇതൊന്നും ദൈവത്തിന് നടക്കുന്ന പണിയല്ല.
1: ഒരു കൂര വെക്കാൻ കാശില്ലാതെയും ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാതെയും എത്രയോ പേര് പ്രയാസപ്പെടുന്നു.
0: പണം കൂടി കഴിയുമ്പോ ചിലർക്കുള്ള അഹങ്കാരം കൂടും. എല്ലാവർക്കും തോന്നത്തില്ല, ഒരുമാതിരി പൊങ്കന്മാർക്ക് തോന്നും.
1: ഇന്നലെ രവീന്ദ്രൻ മേശയുടെ വർത്തമാനത്തിൽ തന്നെ ഷാജിയോടുള്ള പരിഹാസം എനിക്ക് പിടികിട്ടി. ഞാൻ ഒരഭിപ്രായവും പറയാതെ മിണ്ടാന്ന് നിന്നേത്. സകല കാര്യങ്ങളും കുളമായെന്ന് ഞങ്ങൾ അറിഞ്ഞേ അറിഞ്ഞിനി സാറേ.
0: പക്ഷെ എത്ര ആലോചിച്ചിട്ടും അതിന് എന്റെ കാര്യവും കാരണവും പിടികിട്ടുന്നില്ല.
1: രാഷ്ട്രീയക്കാരുടെ ഉടക്കായിരിക്കും ഇല്ലയോ നിസാറേ?
2: ഓ, എല്ലാ തരം ഉടക്കം നടക്കുന്നുണ്ടമ്മാവ. നമ്മുടെ പല്ലേക്കുഴി ഭാഗത്തുള്ള റോഡിലൂടെ നിങ്ങൾ ആരെങ്കിലും ഈ അടുത്ത കാലത്ത് എങ്ങനെ പോയിട്ടുണ്ടോ?
0: ഇല്ല, ഞാൻ പോയിട്ടില്ല.
2: നിങ്ങൾ രണ്ടും കൂടി ഒരു ദിവസം ആ വഴി ഒന്ന് വരണം. ആ റോഡിന്റെ ഇരു സൈഡിലും താമസിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ അനുഭവിക്കുന്ന ദുരിതം ഒന്ന് മനസ്സിലാകുമല്ലോ.
1: എടാ, അത് പരിഹരിക്കുന്ന കാര്യത്തിനല്ലേ നിങ്ങൾ കുറെ പേരെ സംഘടിപ്പിച്ചത്?
2: പരിഹരിക്കണമെങ്കിൽ തെറ്റിത്തറ മുക്കിന് പടിഞ്ഞാറ് ഓട പണിയണം. അതും ചെറിയ ഓട ഒന്നും പോരാ, നമ്മളെ തല്ലൂർ ഭാഗത്തെ വലിയ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഓട ഇല്ലയോ, ആ സൈസ് വേണം.
1: അക്കാര്യം കമ്മിറ്റി കൂടുമ്പോ പറയണം, ചർച്ച ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് നീക്കണം.
2: അതെ, അതിന് തന്നെ ഇല്ലയോ സകല പാർട്ടിയിൽപ്പെട്ടവരെയും പൊതുപ്രവർത്തനാണെന്ന് നടക്കുന്നവരെയൊക്കെ വിളിച്ച് ചർച്ചയ്ക്ക് വിളിച്ചത്.
0: എടാ, എവിടെ വെച്ചായിരുന്നടാ കമ്മിറ്റി?
2: നമ്മുടെ കരിമ്പന്തറയിലെ സുജാതന്റെ വീട്ടിൽ വെച്ചായിരുന്നു. ഞാനും ചന്ദ്രമ്പിള സാറും ജോർജ് കുട്ടി വെച്ചാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
0: ബാക്കി എല്ലാവർക്കും തളർവാദം വന്ന് കിടപ്പിലായോ?
2: ഞങ്ങള് മൂന്ന് പേര് മാത്രമേ ഇരുന്ന് എന്തോ തീരുമാനിക്കാനാ. അവസാനം സുജാതന്റെ വീട്ടിൽ നിന്ന് കട്ടഞ്ചായം കുടിച്ചോണ്ട് ഞങ്ങൾ അങ്ങ് പോയി.
1: ഈ ബാക്കിയുള്ളവര് വരാത്തതിന്റെ കാരണം തിരക്കാഞ്ഞ എന്താ?
2: തിരക്കി, സുജാതന്റെ വീട്ടിൽ വെച്ച് കമ്മിറ്റി വിളിച്ചതേ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല.
0: അതെന്താ അവിടെ കുഷ്ഠരോഗം പിടിച്ചവരുണ്ടായിരുന്നു?
2: രാഷ്ട്രീയ ഉടക്ക്. സുജാതനെ മറ്റേ പാർട്ടിക്കാരനല്ലയോ?
1: എന്നാ പിന്നെ ആ വായനശാലയുടെ ആളി വെച്ചോ ആ തിണ്ണക്കി വെച്ചോ കൂടണമായിരുന്നു?
2: ഓ, അത് പറഞ്ഞപ്പോ അതിനോടും ചിലർക്ക് യോജിപ്പൊന്നുമില്ല.
1: അതിന് കാരണം എന്താ?
2: അത് പറയുന്നോ ഇല്ല.
0: അപ്പൊ ഇത് നടക്കാനുള്ള പണിയല്ല.
2: ചിലർക്ക് ഓട വലുതാക്കുന്നതിനോട് എതിർപ്പുണ്ട്. വലിയ ഓട വന്നാലേ ചിലരുടെയൊക്കെ ഭൂമി നഷ്ടപ്പെടും.
1: മഴ സമയത്ത് വെള്ളം കയറി മുറ്റം മുഴുവൻ കായല് പോലായാലും ഭൂമി പോകരുത്, കൊള്ളാം.
2: ഭൂമി പോകുന്നതിൽ ഇഷ്ടക്കേടുള്ളതേ നമ്മുടെ മുരിങ്ങത്താറയിലെ വിജയ സാറിനാ.
0: അയ്യോ കഷ്ടം, പാവം മനുഷ്യനാ, ദാരിദ്ര്യവാസി. ഏക്കർ കണക്കിന് വസ്തു ഉള്ളവനാ, സഹിക്കാൻ വയ്യാത്തത്.
1: എല്ലാം കൂടെ ചേർന്ന് ഒരു പരാതി എഴുതി റവന്യൂ വകുപ്പിന് എങ്ങനെ കൊടുക്കാൻ നോക്കൂ.
2: ഞാൻ ഇനി ഒന്നും ഇല്ലമ്മാവാ.
0: ഒന്നിച്ചു നിൽക്കാൻ വൈമുഖ്യമുള്ളവർ നാടിന്റെ നന്മയ്ക്ക് നാശമായി തീരും.

0: സൂചന RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: കേരളത്തിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കായി ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി ഡോക്ടർ KMC കരൾ സ്പർശം ബഹുമാനപ്പെട്ട എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ M ലിജു നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ സജി ചെറിയാൻ MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തുന്നു.
2: ഡോക്ടർ KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
4: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. കരുനാഗപ്പള്ളി വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റെജി എം ജോൺ. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ബിരുദാനന്തര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. IHRD എഞ്ചിനീയറിംഗ് കോളേജ്, മോഡൽ പോളിടെക്നിക്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയെല്ലാമുള്ള കരുനാഗപ്പള്ളി ഇതിന് അനുയോജ്യമായ ഇടമാണ്. ഈ മൂന്ന് കോളേജുകളുടെയും വികസനത്തിന് ബഹുനില കെട്ടിടങ്ങൾ വേണമെന്ന CR മഹേഷ് MLA അഭിപ്രായം ഉൾക്കൊണ്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആർട്സ് കോളേജ് കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രിയും MLA നേരിട്ട് കണ്ട് വിലയിരുത്തി. കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കുന്നതിനും വിദേശ വിദ്യാർത്ഥികൾക്ക് ഇവിടേക്ക് കടന്നുവരാൻ പ്രേരണ നൽകുന്ന തരത്തിലും അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച CR മഹേഷ് MLA പറഞ്ഞു. IHRD ഡയറക്ടർ ഡോ രാജേഷ്, MB കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്മിതാധരൻ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കടലിൽ അപകടത്തിൽപ്പെട്ട 15 മത്സ്യത്തൊഴിലാളികളെ നീണ്ടകര ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം രക്ഷപ്പെടുത്തി. മേരിമാത എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അപകട വിവരം ലഭിച്ച ഉടനെ 12 നോട്ടിക്കൽ മൈലിന് പുറത്തായതിനാൽ കോസ്റ്റ് ഗാർഡിൽ അറിയിക്കുകയും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കോസ്റ്റ് ഗാർഡ് മെക്കാനിക്കിന് ബോട്ടിന്റെ തകരാർ പരിഹരിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് മറൈൻ എൻഫോഴ്സ്മെന്റ് തൊഴിലാളികൾ രക്ഷിക്കുകയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 1:30 തൊഴിലാളികളെയും തകരാറിലായ ബോട്ടും സുരക്ഷിതമായി ശക്തികുളങ്ങര ഹാർബറിൽ എത്തിച്ചതായി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. CPO ജലാൽ, ലൈഫ് ഗാർഡുമാരായ റോയി തോമസ്, ബോട്ട് സ്ട്രാങ് മെർലിൻ, ഡ്രൈവർ ദാസൻ എന്നിവരാണ് രക്ഷാപ്രവർത്തന സംഘത്തിലുണ്ടായിരുന്നത്. സാമൂഹിക നീതി വകുപ്പ്, ജില്ലാ സാമൂഹിക നീതി ഓഫീസ്, ജില്ലാ സീനിയർ സിറ്റിസൺ വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇഞ്ചിവെള്ള സർക്കാർ സ്നേഹാലയത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർലതാ ദേവി ഉദ്ഘാടനം ചെയ്തു. ചുറ്റുമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജയന്തി ബി മുഖ്യാതിഥിയായി. സബ് കളക്ടർ S മോഹനപ്രിയ വിശിഷ്ടാതിഥിയായി. ചടങ്ങിൽ അഡ്വക്കേറ്റ് ബബിത ബാബു ബെനറ്റിക് വയോജന സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്നേഹാലയത്തിലെ അന്തേവാസികൾ ും പെരുമൺ എഞ്ചിനീയർ കോളേജിലെ NCC വിദ്യാർത്ഥികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ AK ഹരികുമാർ നായർ, സ്നേഹാലയം സൂപ്രണ്ട് പ്രതികുമാർ S എന്നിവർ പങ്കെടുത്തു. അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന് വിളംബര ജാഥ 6 നടക്കും. വൈകിട്ട് 4 KSRTC സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന വിളംബര ജാഥ ചിന്നക്കട ജംഗ്ഷനിൽ സമാപിക്കും. കൌട്ട് ആൻഡ് ഗൈഡ്, SPC, NCC, NSS തുടങ്ങിയവർക്കൊപ്പം പൊതുജനങ്ങളും പങ്കാളികളാകുന്ന വിളംബര ജാഥയിൽ 500 പേർ പങ്കെടുക്കും. October 7 മുതൽ 11 വരെ നീണ്ടു നിൽക്കുന്ന മ്യൂസിക് ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥമാണ് വിളംബര ജാഥ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നതാണ് 5 നീളുന്ന മ്യൂസിക് ഫെസ്റ്റിവൽ. October 7 രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗാനിയർ സെഡക്ഷൻ, 8 ആരക വ്യൂഹം, 9 ഹംസി ആൻഡ് ബാൻഡ്, 10 ശങ്ക ട്രൈബ്, 11 ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8 വരെയാണ് പരിപാടികൾ. അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ആനി ജൂല തോമസിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗം വിലയിരുത്തി. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ K ഇമ്പശേഖർ ഓൺലൈനായി പങ്കെടുത്ത യോഗത്തിൽ DM ഓഡ് ഷീജ, AL, DCRG, SP സുരേഷ്, R തഹസീൽദാർ അജിലാൽ, അജിലാൽ AS, DTPC സെക്രട്ടറി ജ്യോതിഷ് കേശവൻ തുടങ്ങിയവരടക്കം ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പദ്ധതിയുടെ ഭാഗമായി പുനലൂർ ഉപജില്ലയിലെ റിസർച്ച് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത BA ഇംഗ്ലീഷ്, TTC, DED, DL, BED, BED ഇൻ ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, ASAP ട്രെയിനിംഗ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്ലോമ എന്നിവ ഉള്ളവർക്ക് മുൻഗണന. അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ബയോഡേറ്റ സഹിതം October 5 രാവിലെ 10:30 വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നിലവിൽ GHSS ഗേൾസ് സ്കൂൾ കൊല്ലം ഹാജരാകണം. ഫോൺ നമ്പർ 7306649845. സംസ്ഥാന കായിക മേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജേഴ്സി വിതരണം ചെയ്യുന്നതിനുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി നടപ്പാക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും September 29 മുതൽ October 3 വരെ രാവിലെ 10:15 മുതൽ വൈകിട്ട് 5:15 വരെ ടെൻഡർ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കും. ഫോൺ നമ്പർ 0474279957. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ Radio 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഒരു നാടിന്റെ സംഗീതം Radio 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. എസ്ഐആർ നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്ര 2026 രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ന് സ്വർണം. മെഡൽ പട്ടികയിൽ 6 സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. രാജ്ഘട്ടിൽ നടന്ന സർവധർമ്മ പ്രാർത്ഥനയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. മഹാത്മാഗാന്ധി നൽകിയ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിപ്രായപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ സത്യത്തിലും അഹിംസയിലുമുള്ള അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയും മാനവരാശിക്ക് എന്നും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബാപ്പുവിന്റെ ആദർശങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവരാശിക്ക് വഴികാട്ടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യത്തുടനീളം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഇന്ന് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നുണ്ട്. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് തുടക്കമായി. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് അല്പം മുമ്പ് നിർവഹിച്ചു. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിൽ സംഘടിപ്പിച്ച പ്രഭാതഭേരി മാർച്ചിൽ വിദ്യാർത്ഥികൾ, സൈനികർ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഇന്നലെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും ശുചീകരണ യജ്ഞം നടന്നു. മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റി, അർത്തുങ്കൽ തീരദേശ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ ടൂറിസം പോലീസ്, ആലപ്പുഴ മുനിസിപ്പാലിറ്റി, ബീച്ചിലെ ചെറുകിട കച്ചവടക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രദേശം വാസികൾ പങ്കാളികളായി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി എ ജി ബൈജു, വാർത്താവിഭാഗം മേധാവി ലമി ജി നായർ എന്നിവർ നേതൃത്വം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയായതിനുശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെയും ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന യുവാക്കളെയും ഉൾപ്പെടുത്തുന്നതിനായി പ്രത്യേക വോട്ടർ ചേർക്കൽ യജ്ഞം നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. നിലവിലുള്ള വോട്ടർ പട്ടികയും എസ്ഐആറിന് മുൻപുള്ള വോട്ടർ പട്ടികയും താരതമ്യം ചെയ്ത് നിലവിലെ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ കണ്ടെത്തി പട്ടിക തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപന പരിപാടിയും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വനിതകൾക്കായുള്ള പലിശരഹിത പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പ, മുതിർന്ന പൌരന്മാർക്കുള്ള ജീവൻധാര സീനിയർ സെക്യൂർ വായ്പ എന്നിവയുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. അന്നേ ദിവസം 10,000-ത്തോളം ഗുണഭോക്താക്കൾക്കായി 100 കോടിയോളം രൂപയുടെ വായ്പാ വിതരണമാണ് ലക്ഷ്യമിടുന്നത്. പിന്നോക്ക മത ന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിറ്റഴിക്കുന്നതിനുമായി ഡിസംബർ അവസാന വാരം കോട്ടമൈതാനത്ത് 7 ദിവസത്തെ വിപുലമായ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ജൻ സേവാ സേ ദേശ് സേവ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതിയെക്കുറിച്ചാണ് ജൻ സേവ സേ ദേശ് സേവ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ, നികുതിക്കുമേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 GST നടപ്പാക്കിയത്. GST യിലൂടെ 17 നികുതികളെയും 13 സെസ്സുകളെയും ഒരു പൊതുചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നതിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി യാഥാർത്ഥ്യമായി മാറി. പെരിയാർ കടുവാ സങ്കേതത്തിൽ നടത്തിയ 4 ദിവസം നീണ്ട ജന്തുജാല സർവേയിൽ 6 ഇനം ജീവജാലങ്ങളെ കൂടി കണ്ടെത്തി. ഒരു പുതിയ ഇനം പക്ഷി, ഒരു പൂമ്പാറ്റ, 4 ഇനം തുമ്പികൾ എന്നിവയാണ് പുതുതായി തിരിച്ചറിഞ്ഞത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: പെരിയാർ വനമേഖലയിലെ ആകെ പക്ഷിയിനങ്ങൾ 347, പൂമ്പാറ്റകൾ 284, തുമ്പികൾ 111 എന്നിങ്ങനെയായി ഉയർന്നു. വനം വകുപ്പ്, പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൌണ്ടേഷൻ, ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് സർവേ സംഘടിപ്പിച്ചത്. 75 പ്രതിനിധികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 ദിവസത്തെ സർവേയിൽ പങ്കാളികളായി. പുതുതായി കണ്ടെത്തിയ തുമ്പിയിനങ്ങൾ പെരിയാറിലെ ശുദ്ധജല അരുവികളുടെയും തണ്ണീർത്തടങ്ങളുടെയും മികച്ച ആവാസ വ്യവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വിലയിരുത്തി അന്തിമ ഡാറ്റാബേസ് വനം വകുപ്പിന്റെ ദീർഘകാല ജൈവ വൈവിധ്യ നിരീക്ഷണത്തിനായി കൈമാറി.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 12 സ്വർണം, 24 വെള്ളി, 34 വെങ്കലം ഉൾപ്പെടെ 70 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 6-ാം സ്ഥാനത്താണ്. ബോക്സിംഗിൽ വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലീന ബോർഗോഹൈൻ സ്വർണമണിഞ്ഞു. 2014 മേരികോം സ്വർണം നേടിയതിനുശേഷം ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യ നേടുന്ന 2-ാമത് സ്വർണമെഡലാണിത്. വനിതകളുടെ അമ്പെയ്ത്ത് റീകർവ് ടീം ഇനത്തിൽ ലോക ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ആദ്യ ഗെയിംസ് സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ചു. ഇതേ ഇനത്തിൽ മിക്സഡ് ഇനത്തിൽ ഇന്ത്യ വെള്ളി മെഡലും നേടി. സെയിലിംഗിൽ വനിതകളുടെ ഡിങ്കി ഇനത്തിൽ നേത്രാകുമാരൻ വെങ്കല മെഡൽ നേടി. 4-ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
0: കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അഴക് പദ്ധതി ഉൾപ്പെടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നിരവധി ശുചിത്വ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പാഴ്വസ്തുക്കളിൽ നിന്ന് പുനരുപയോഗത്തിലൂടെ പാർക്ക് യാഥാർത്ഥ്യമാക്കിയതിലും ഡോക്ടർ മുനവർ റഹ്മാൻ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്ര 2026 രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ സ്വർണം. മെഡൽ പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി പ്രകാശധാര.
6: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ആക്രമണശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹയ്ക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഡൽഹി രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു സർവധർമ്മ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും രാഷ്ട്രപിതാവിന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രി മനോഹർ ലാൽ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോകമെമ്പാടും യുദ്ധവും സംഘർഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചു. സത്യത്തിലും അഹിംസയിലുമുള്ള ഗാന്ധിജിയുടെ അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള പ്രതിബദ്ധതയും മാനവികതയ്ക്ക് എന്നും പ്രചോദനമായി തുടരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതം സത്യത്തിന്റെയും അഹിംസയുടെയും കരുണയുടെയും സേവനത്തിന്റെയും വെളിച്ചമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാപ്പുവിന്റെ ആശയങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവികതയ്ക്ക് വഴികാട്ടിയായി തുടരുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2 ഒക്ടോബർ കുറഞ്ഞത് 1 ഖാദി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും സ്വദേശി ഉൽപ്പന്നമെന്ന നിലയിൽ അതിനെ അഭിമാനത്തോടെ കാണണമെന്നും ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനമായ ഇന്ന് ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നു. ഭരണപരിഷ്കാരം, പഞ്ചായത്തുകളുടെ ശാക്തീകരണം, ഗ്രാമീണ മേഖലയിലെ പൊതുസേവനം മെച്ചപ്പെടുത്തൽ എന്നിവ ചർച്ച ചെയ്യും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റ് നടത്തിയ ആക്രമണശ്രമം തടയുകയും 180 പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. സംഭവത്തെക്കുറിച്ച് ക്യാപ്റ്റൻ മച്ചാർ പ്രധാനമന്ത്രിയോട് വിവരിച്ചു. പൈലറ്റിന്റെ ധീരമായ നടപടിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിച്ചു.
1: സ്മിത്ത് നമസ്തേ.
2: നമസ്തേ സർ.
1: കൈസേ ഹോ അഭി തബിയത് കൈസീ ഹൈ?
2: സർ സബ് ടീക് ഹൈ സർ, സബ് ടീക്.
1: ദേഖിയേ പൂരാ ദേശ് ആപ്കേ ലിയേ പ്രാർത്ഥനാ കർ റഹാ ഹൈ.
3: മഹാമൃത്യുഞ്ജയ കാ ജാപ് സബ് ദൂർ ചൽ റഹേ ഹൈ.
2: യെസ് സർ.
3: ആപ്കീ ഹിമ്മത് നേ, ആപ്കേ ധൈര്യ നേ, ഔർ ആപ്കീ സൂജ്ബൂജ് നേ, അനെ ഫ്രിക്ഷൻ ഓഫ് സെക്കൻഡ് മേ ഇത്നേ നിർണയ കർ ലീ ആപ്നേ, ഔർ ഇത്നേ ലോഗോ കീ ജാൻ ബചായി, ഔർ ആജ് പൂരാ ദേശ് ഗർവ സേ കഹ സക്താ ഹൈ कि हम हिंदुस्तानी जान लेने वाले लोग नहीं है, जान बचाने वाले लोग.
0: അതേസമയം ഫ്ളൈ ദുബായ് വിമാനത്തിലെ ഇരു പൈലറ്റുമാരെയും അബുദാബിയിലേക്ക് എത്തിച്ചതായി സൌദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. UAE സുരക്ഷാ സംഘവുമായി സഹകരിച്ച് സൌദി അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സഹ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ചതായി കണ്ടെത്തിയിരുന്നു. ക്യാപ്റ്റൻ മച്ചാറിനെയും കുടുംബത്തെയും നേരിൽ കണ്ടതായും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും UAEയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ പ്രസാർ ഭാരതിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 March 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി K.മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാദാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയ മേധാവി AG ബൈജു, വാർത്താ വിഭാഗം മേധാവി ലമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിവിധ ദ്വീപുകളിലുമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സംഗമിച്ച മാർച്ചിൽ 100 ആളുകൾ പങ്കെടുത്തു. ശുചീകരണ പരിപാടികളും ആരോഗ്യ അവബോധ ക്ലാസുകളും സംഘടിപ്പിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർപട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ നിലവിലെ വോട്ടർപട്ടിക മുൻപത്തെ വോട്ടർപട്ടികയുമായി താരതമ്യം ചെയ്യും. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLO നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോക്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യത്തിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡ് റോഡ്സ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 October 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്.
3: अटल टनल हिमाचल प्रदेश के एक बड़े हिस्से के साथ साथ नए केंद्र शासित प्रदेश ले लद्दाख की भी लाइफलाइन बनने वाला है. अब सही मायनों में हिमाचल प्रदेश का ये बड़ा क्षेत्र और लेह लद्दाख देश के बाकी हिस्सों से हमेशा जुड़े रहेंगे, प्रगति पथ पर तेजी से आगे बढ़ेंगे.
0: ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ എംഗാംപാം, പ്രതിരോധ വകുപ്പ് PRO ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംപിബോ മാർമൈ, മറ്റൊരു ഉദ്യോഗസ്ഥനായ H.ലിയാൻവാല എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ കായിക താരങ്ങൾ. വനിതകളുടെ 75 kg ബോക്സിംഗിൽ ചൈനീസ് താരത്തെ ഏകപക്ഷീയമായ 5-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ലവ്ലിന ബോർഗോഹെയ്ൻ സ്വർണം നേടി. വനിതാ റിക്കർവ് ആർച്ചറിയിൽ അങ്കിത ഭഗത്, കീർത്തി ശർമ്മ, കുങ്കും മോഹോദ് എന്നിവരടങ്ങുന്ന ടീം കന്നി ഏഷ്യൻ ഗെയിംസ് സ്വർണ മെഡൽ നേടി ചരിത്രം കുറിച്ചു. 12 24 34 ഉൾപ്പെടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 6 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. SIR നടപടികൾക്ക് ശേഷം വോട്ടർപട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ആക്രമണ ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹിക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6 സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിയൻ ദർശനങ്ങളെക്കുറിച്ചും വീക്ഷണത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നു അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ.
1: വലിയ മനുഷ്യർ അറിയപ്പെടുന്നത് അവരുടെ പ്രവൃത്തികളിലൂടെയാണ്. സത്യവും അഹിംസയും പോരാട്ടത്തിന്റെ അടിസ്ഥാന തൂണുകളായിരുന്നു ഗാന്ധിക്ക്. ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കീഴടക്കി വാണ സാമ്രാജ്യത്വ ഭരണകൂടത്തെ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും തുരത്താൻ ഗാന്ധി ആ തൂണുകളെ തന്നെ ഉപകരണങ്ങളാക്കി മാറ്റുകയായിരുന്നു. ഗാന്ധിയൻ വീക്ഷണങ്ങളും ദർശനങ്ങളും എല്ലായ്പ്പോഴും ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട്. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നാം അന്വേഷിക്കുന്നത് ഗാന്ധി അതേപ്പറ്റി എന്തു പറഞ്ഞിരുന്നു എന്നാണ്. സാങ്കേതിക വിദ്യ ഇത്രത്തോളമൊന്നും വളരാത്ത ആ കാലത്ത് ജീവിച്ച ഒരു മനുഷ്യന്റെ ഓരോ വാക്കുകളും ഇന്നും നാം തിരയുന്നു. ഗാന്ധിയൻ സാഹിത്യം നാം വായിച്ചു നോക്കുന്നു. എങ്ങും തർക്കങ്ങൾ, ആഗോള ഭീകരത, വംശീയ പ്രശ്നങ്ങൾ, രാജ്യങ്ങൾക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ എല്ലാം നമ്മെ അനുദിനം വേട്ടയാടുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള നിരവധിയായ പ്രതിസന്ധികൾ, ഇവയൊക്കെ മനുഷ്യനെ ആകുലനാക്കുന്നു. അപ്പോഴൊക്കെ നാം നോക്കുന്നത് ഗാന്ധിയുടെ വീക്ഷണം എന്തായിരുന്നു എന്നാണ്. വംശവെറിയുടെ വിഷമതകൾ ഗാന്ധി നേരിട്ടനുഭവിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് റെയിൽവേ ബോഗിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തിറക്കി വിട്ടു 2 വെള്ളക്കാർ. 2 ലോകമഹായുദ്ധങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. താൻ പിറന്ന നാടിന്റെ വിഭജനവും അതിന്റെ മുറിവുകളും കലഹം വിതച്ച തെരുവുകളും പരസ്പരം തല്ലി ചത്തുവീണ അനേകം മനുഷ്യരെയും അദ്ദേഹം കണ്ടു. ഒടുവിൽ തന്റെ നെഞ്ചിൽ രാജ്യത്തിനു വേണ്ടി വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി അദ്ദേഹം നമ്മെ വിട്ടുപോയി. സൗത്ത് ആഫ്രിക്കയിലെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം ഇന്ത്യൻ മണ്ണിലേക്ക് വന്ന ഗാന്ധി ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഗ്രാമങ്ങളിലേക്കാണ് പോയത്. സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം പോയി. അവരുടെ കണ്ണിലൂടെ കാലത്തെ കണ്ടു. അവരുടെ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ പ്രശ്നങ്ങളായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. നഗരങ്ങളിലെ കുത്തിനിറച്ച ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ അദ്ദേഹം 3ാം ക്ലാസ് യാത്രക്കാരനായി. ദന്തഗോപുരത്തിൽ ഇരുന്ന് നേതാവായില്ല, മറിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി ചൊല്ലുകയായിരുന്നു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. എത്താവുന്നിടത്തെല്ലാം എത്തി ബഹുസ്വരമായ സമൂഹത്തെ നേരിലറിഞ്ഞു. ഭാരതത്തിന്റെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കി. അവയിലാണ് നാടിന്റെ നിലനിൽപ്പ് എന്നും അവ പൊളിച്ചെഴുതേണ്ടതല്ല, മറിച്ച് വൈവിധ്യങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഏകത്വം നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത് എന്നും അദ്ദേഹം ഉറപ്പിച്ചു. നാടിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും നിലനിർത്തി മാത്രമേ വിപ്ലവങ്ങൾക്ക് കടന്നുവരാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ലക്ഷ്യത്തെ പോലെ തന്നെ പ്രധാനമാണ് അവിടേക്കെത്താനുള്ള മാർഗവുമെന്ന ആശയം ഗാന്ധിക്കുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളകളിൽ വെന്തുയർന്ന ഓരോ ഭാരതീയനും തന്റെ നാടിന്റെ സ്വപ്നങ്ങളെ കണ്ണിലെ കൃഷ്ണമണികളെ പോലെ കാത്തുസൂക്ഷിക്കുമെന്നും അദ്ദേഹം ലക്ഷ്യമാക്കിയിരുന്നു. കടുത്ത വിമർശനങ്ങൾ തന്നെ ലക്ഷ്യം വെച്ച് വന്നപ്പോഴും ഗാന്ധി തന്റെ ആദർശങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. കാരണം അവയൊക്കെ കൃത്യമായ ലക്ഷ്യബോധത്തോടെ തീരുമാനിക്കപ്പെട്ടവയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. അതായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ, സഹന സമരത്തിന്റെ അളവുകോൽ എന്ന് നാം തിരിച്ചറിയണം. ഒരു വലിയ സാമ്രാജ്യത്തെ എതിരിടാൻ ആയുധമില്ലാതെ പറ്റില്ല. അതിനാൽ ധൈര്യം എന്ന ആയുധത്തെ സ്വീകരിക്കുകയേ മാർഗമുള്ളൂ എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന് സ്വീകരിച്ചതോ അഹിംസയുടെ വഴിയും. നിരായുധരായ മനുഷ്യരെ ധൈര്യം കൊടുത്തുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾ കാത്തുകൊണ്ടുള്ള സമരങ്ങൾക്ക് അദ്ദേഹം പ്രേരിപ്പിച്ചത് അതിനാലാണ്. അടിച്ചമർത്തലുകളെ നേരിട്ടത് അഹിംസയുടെയും സത്യത്തിന്റെയും ശക്തമായ ആയുധങ്ങൾ സന്ധിയില്ലാതെ പ്രയോഗിച്ചതിനാലാണ്. നിരായുധരായ മനുഷ്യർക്ക് എന്തും നേരിടാനുള്ള ചങ്കുറപ്പ് ലഭിച്ചത് ഗാന്ധിയിൽ നിന്നാണ്. സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയുള്ള സന്ധിയില്ലാ സമരങ്ങൾക്ക് കൂട്ടായി വന്നവരിൽ ജന്മിമാരും ഇടത്തരക്കാരും പട്ടിണിക്കാരും ഉണ്ടായിരുന്നു. വൈവിധ്യമാർന്ന സമൂഹം ഗാന്ധിക്കൊപ്പം അണിനിരന്നപ്പോൾ അവരെ കൂടെ നിർത്താൻ കഴിഞ്ഞത് അദ്ദേഹം മുന്നോട്ടുവച്ച ധാർമ്മിക മൂല്യങ്ങളാലാണ്. കേവല സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള പോരാട്ടം മാത്രമല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. മറിച്ച് തൊട്ടുകൂടായ്മ, ജാതീയ വിവേചനം എന്നിങ്ങനെയുള്ള സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു സ്വതന്ത്രവും നീതിപൂർവകവുമായ ഇന്ത്യൻ സമൂഹത്തെ സൃഷ്ടിക്കണം എന്ന കാഴ്ചപ്പാടുകൂടിയായിരുന്നു. സാമൂഹിക കടമകളിൽ നിന്ന് അകന്നു നിൽക്കാൻ രാഷ്ട്രീയത്തിന് കഴിയില്ലെന്ന് അദ്ദേഹം ദർശിച്ചു. ഗാന്ധി പരിസ്ഥിതി പ്രവർത്തകനൊന്നുമായിരുന്നില്ല. എന്നാൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പൊക്കിൽക്കൊടി ബന്ധം ശരിയായ അർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഇന്ന് മനുഷ്യർ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുമ്പോൾ നാം ഗാന്ധിയെ ഓർക്കുന്നു. മനുഷ്യകുലം എത്രകാലം ഇനി മുന്നോട്ടു പോകുമെന്ന ചിന്ത നമ്മിൽ ഉളവാകുന്നു. പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ അങ്ങനെ ചിന്തിപ്പിക്കുന്നു. കാലങ്ങൾക്ക് മുന്നേ ഗാന്ധിജി നടത്തിയ പ്രവചനങ്ങൾ നമ്മുടെ ഓർമ്മകളിലേക്ക് എത്തുന്നു. ഇന്ത്യ പാശ്ചാത്യ മാതൃകയിൽ വ്യവസായ മേഖലയിൽ പ്രാമുഖ്യം നേടുകയാണെങ്കിൽ അതുവഴി വലിയ ചൂഷണം നടക്കുകയും അത് പ്രകൃതി വിഭവങ്ങളെ വഴിവിട്ട് ചൂഷണം ചെയ്യുന്നതിൽ നമ്മെ എത്തിക്കുമെന്നുമൊക്കെ അദ്ദേഹം അന്നേ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഒരു മുന്നറിയിപ്പായി കാണാൻ നമുക്ക് കഴിയേണ്ടതായിരുന്നു. ഇനിയെങ്കിലും വികസനത്തെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയമായിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനവരാശിയെ മാത്രമല്ല മുഴുവൻ ജീവജാലങ്ങളെയും പ്രതിസന്ധിയിലാക്കുമ്പോൾ ലളിതമായി ജീവിക്കാനും അതുവഴി എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുവാനും കഴിയണമെന്ന്

0: നടപ്പാക്കാൻ പ്രയാസമാണെങ്കിലും ഗാന്ധി കാട്ടിത്തന്ന കടുത്ത നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ നടപ്പാക്കാവുന്നതും നീണ്ടനാൾ നിലനിൽക്കാവുന്നതുമായ ഒരു സുസ്ഥിര വികസന മാർഗം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കൂടുതൽ സജീവമാകട്ടെ.
1: ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിയൻ ദർശനങ്ങളെക്കുറിച്ചും വീക്ഷണത്തെക്കുറിച്ചും നമ്മളോട് സംസാരിച്ചത് അധ്യാപകനും എഴുത്തുകാരനുമായ പി. സുനിൽകുമാർ.
2: You're listening to Enter Radio 91.2.

0: പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.

0: മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ക്യാൻസർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള കോംപ്രിഹെൻസീവ് ബ്രസ്റ്റ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായിക കെ എസ് ചിത്ര നാളെ നിർവഹിക്കുന്നു. ലോക പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: കേരളത്തിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി ഡോക്ടർ കെ എം സി കരൾ സ്പർശം ബഹുമാനപ്പെട്ട എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ സജി ചെറിയാൻ MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ക്യാൻസർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള കോംപ്രിഹെൻസീവ് ബ്രസ്റ്റ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായിക കെ എസ് ചിത്ര നാളെ നിർവഹിക്കുന്നു. ലോക പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി ഡോക്ടർ കെ എം സി കരൾ സ്പർശം ബഹുമാനപ്പെട്ട എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: Stay tuned, stay happy with the Radio 91.2.

0: ഹായ് കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവായ ബാപ്പുജിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് മനസ്സിൽ ഓടി വരുന്നത്? എന്തൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാഷ്ട്രപിതാവ്, അഹിംസ, സത്യാഗ്രഹം, ഖാദി, കണ്ണട, വടി, ഇതൊക്കെ ആയിരിക്കും അല്ലേ? ഇതൊക്കെ തന്നെയാണ് എന്റെ മനസ്സിലും ഓടി വരുന്നത്. പക്ഷേ ഉണ്ടല്ലോ കൂട്ടുകാരെ, ഗാന്ധിജി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിച്ചില്ലേക്കാം എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ വരെ പറഞ്ഞിരിക്കുന്നത്. ഐൻസ്റ്റീനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. ഇന്ന് ലോകത്ത് ബുദ്ധിശക്തി അല്ലെങ്കിൽ ജീനിയസ് എന്ന വാക്കിന്റെ പര്യായമാണ് ഐൻസ്റ്റീൻ. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സിലെ നോബൽ പ്രൈസ് കിട്ടിയ ആള് കൂടിയാണ് ഐൻസ്റ്റീൻ. അപ്പോ അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ബാപ്പുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ലെവൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ. മാർട്ടിൻ ലൂതർ കിങ് നെൽസൺ മണ്ടേല ആങ് സാങ് സൂചി തുടങ്ങിയ ലോക നേതാക്കളുടെ പോലും റോൾ മോഡൽ ആരായിരുന്നു? നമ്മുടെ ഗാന്ധിജി ആയിരുന്നു. ഈ ഭൂമുഖത്ത് ജീവിച്ചതിൽ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ അത് ഗാന്ധിജി മാത്രമായിരിക്കും. ഗാന്ധിജിയെ പോലെ നമ്മൾ ഓരോരുത്തരും ആയിത്തീരണം. കേൾക്കുമ്പോ അയ്യോ, ഇത്ര വലിയ മഹാന്മാവിനെ പോലെ നമ്മൾ എങ്ങനെ ആയിത്തീരാനാ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, നമുക്ക് വലിയവരായിത്തീരാൻ ഒരു നല്ല വാക്ക് പറയാനും വിഷമിക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കാനും സഹായഹസ്തം നീട്ടാനും എപ്പോഴും സത്യം പറയാനും ഓരോ കുഞ്ഞു മനസ്സിനും കഴിയണം. ഗാന്ധിജിയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നോ? 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഒരു ചെറിയ കുട്ടിയായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. കുട്ടിക്കാലത്ത് ഗാന്ധിജി എങ്ങനെയായിരുന്നു എന്നറിയുമോ? നമ്മളെ പോലൊക്കെ ഒരു സാധാരണ കുട്ടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സത്യം പറയണമെന്നുള്ള വലിയൊരു ഉറച്ച മനസ്സുണ്ടായിരുന്നു. തെറ്റ് സംഭവിച്ചാൽ അത് സമ്മതിക്കണം എന്നൊരു നല്ല പാഠം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. അദ്ദേഹം അഹിംസയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ അത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നായിരുന്നു അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതുകൂടിയാണ്. കൂട്ടുകാരനോട് വഴക്കുണ്ടായാൽ തല്ലുന്നതിന് പകരം സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമല്ലോ, അതാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ അഹിംസ. അതുപോലെ തന്നെ ശുചിത്വത്തെക്കുറിച്ചും ഗാന്ധിജി പറഞ്ഞിരുന്നു. ശുചിത്വത്തിന് വലിയ പ്രാധാന്യമായിരുന്നു അദ്ദേഹം നൽകിയത്. നമ്മുടെ മുറി വൃത്തിയായി സൂക്ഷിക്കുക, വഴിയിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക, പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം. പക്ഷേ ഒരു നല്ല സമൂഹം തുടങ്ങുന്നതിന് ഓരോരുത്തരുടെയും ചെറിയ നല്ല ശീലങ്ങളിൽ നിന്നാണ്. നമ്മൾ പറയാറില്ലേ പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ, അതുപോലെ. ഇപ്പൊ തന്നെ ഒരു കാര്യം നമുക്ക് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും, റീലൊക്കെ ചെയ്യും. പക്ഷേ ഗാന്ധിജിയുടെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ സത്യം പറഞ്ഞു എന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാൻ ഗാന്ധിജിക്ക് പറ്റിയില്ല. അഹിംസയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോളിടാനും പറ്റിയില്ല. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ചെയ്തു കാണിച്ചു. ജനങ്ങളിലേക്ക് നേരിട്ട് പോയി സംസാരിച്ചു, യാത്ര ചെയ്തു, കത്തുകൾ എഴുതി, പത്രങ്ങളിലൂടെ ആശയങ്ങൾ പങ്കുവച്ചു. സത്യവും അഹിംസയും വെറും സ്റ്റാറ്റസ് ആയിട്ടതല്ല, ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തതാണ് നമ്മുടെ ഗാന്ധിജി. അതുകൊണ്ട് കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗാന്ധിജി സ്റ്റാറ്റസ് ഇടുന്ന ആളായിരുന്നില്ല, അദ്ദേഹം തന്നെ ഒരു ലൈവ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിരുന്നു. നമ്മൾ ഇന്ന് ഒരു നല്ല കാര്യം സ്റ്റാറ്റസ് ഇടുന്നതിന് മുമ്പ് അത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചെയ്തു നോക്കിയാലോ? എന്തായാലും ഈ ദിനത്തിൽ എല്ലാ കൂട്ടുകാരും ഗാന്ധിജിയുടെ ആശയം കൂടുതൽ പഠിക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അനിവാര്യതയാണ് ഗാന്ധിയൻ ആശയങ്ങൾ. അപ്പോ എല്ലാ കൂട്ടുകാർക്കും ഗാന്ധി ജയന്തി ആശംസ.
1: നെഞ്ചിൽ ഇട നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം.

0: ചാലക്കപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.
4: ീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കായി ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി ഡോക്ടർ KMC കരൾ സ്പർശം ബഹുമാനപ്പെട്ട എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ M.Riju നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ സജി ചെറിയാൻ MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തുന്നു.
5: ഡോക്ടർ KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ഓടരുത് ഓടരുത് അമ്മ വളരെ
1: കണ്ടറി.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
3: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: എപ്പോ വന്നു അജിത്?
1: ഈവനിംഗ്.
0: ഓക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം.
1: മഹാലക്ഷ്മി, ഇപ്പൊ ടൈം എത്രയാണെന്നറിയോ? 3:30. രണ്ടു ദിവസമേ ഇനി മാരേജിനുള്ളൂ. ഇങ്ങനെ രാത്രി കറങ്ങി നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ എന്റെ പാരന്റ്സിനത് മനസ്സിലാവില്ല. നാളെ മുതൽ നീ ഓഫീസിൽ പോകരുത്, വീട്ടിലുണ്ടാവണം.
0: അജിത്, എപ്പോഴാ നമ്മുടെ മാരേജ്? എപ്പോഴാണെന്ന് പറയൂ.
1: Friday 9:30.
0: Friday 9:30. അപ്പൊ 9:29 വരെ ഞാൻ ഈ വീട്ടിലെ പെണ്ണ. 9:30 കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയൂ, ഞാൻ അനുസരിക്കാം. എന്റെ ഫാമിലിയിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്, അതെന്റെ കൂടെ പ്രശ്നങ്ങളാ. ഈ വിഷയങ്ങളൊന്നും നിന്റെ പാരന്റ്സിന് മനസ്സിലാവില്ലായിരിക്കാം. നിനക്ക് മനസ്സിലായെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്ക്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഇന്ന് ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ നിറയുന്ന ഗാന്ധി ജയന്തി ദിനം. അഹിംസയും സ്നേഹവും ലാളിത്യവും കൊണ്ട് ഒരു വലിയ ലോകത്തെ സ്വാധീനിച്ച ഗാന്ധിജിയെ ഓർക്കുന്ന ദിവസം. അതോടൊപ്പം തന്നെ സംഗീത പ്രേമികളുടെ മനസ്സിൽ വയലിൻ നാദമായി ഇന്നും ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ് ബാലുവിനെയും ഓർക്കുന്ന ദിനം. ചില മനുഷ്യർ നമ്മോടൊപ്പം ഇല്ലാതായാലും അവർ പകർന്നു നൽകിയ നാദവും ഓർമ്മകളും ഒരിക്കലും അവസാനിക്കില്ല. ഗാന്ധിജിയുടെ ഓർമ്മകളിലും ബാലുവിന്റെ വയലിൻ നാദത്തിലും ഇന്ന് നമ്മൾ ഓർക്കുന്നത് മനുഷ്യനെയും സ്നേഹത്തെയും സംഗീതത്തെയും തന്നെയാണ്. ആ ഓർമ്മകൾക്കൊപ്പം ഇനി കേൾക്കാം എൻ റേഡിയോ 91.2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. വിളിക്കൂ, വിളിക്കേണ്ട നമ്പർ 9544700912. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: തെറ്റുകൾ പറ്റുക എന്നത് ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒരു സാധാരണ കാര്യമാണ്. കാരണം തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. പക്ഷേ നമ്മളെ നിർവചിക്കുന്നത് പറ്റിപ്പോയ തെറ്റുകളല്ല. ആ തെറ്റ് തിരിച്ചറിയാനും അതിൽ നിന്ന് പഠിക്കാനും കഴിയുന്നിടത്തോളം അത് തിരുത്താനും നമ്മൾ കാണിക്കുന്ന മനസ്സ് തന്നെയാണ്. ചില തെറ്റുകൾക്ക് തിരുത്തലാകുന്നത് ഒരു വാക്കായിരിക്കാം, ചിലതിന് ഒരു പ്രവൃത്തിയാകാം, ചിലപ്പോൾ ഒരു പാട്ടുപോലും മനസ്സിന് ഒരു തിരുത്തലിന്റെ തുടക്കമാകാം. അങ്ങനെ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ടു പോകുന്ന ജീവിതത്തിലേക്ക് ഇനി ഒരു മനോഹര ഗാനം കൂടി. അതിനായിട്ട് കേൾക്കാം എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനും വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9544700012. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ആരാ സംസാരിക്കുന്നത്? ആണോ, ഏത് പാട്ടാണ് വേണ്ടത്? ഡെഡിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടോ?
1: എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ എന്റെ അണിയറ പ്രവർത്തകർക്കും അത് സമർപ്പിക്കുകയാണ്.
0: താങ്ക് യു. അപ്പോൾ ഇനിയും വിളിക്കാം. ഓക്കെ, നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്, അതൊന്ന് നോക്കാം. കാരൂർ കടവിൽ നിന്ന് രാഹുലാണ് മെസ്സേജ് ഇരിക്കുന്നത്. ഹായ് ഗാനമഞ്ജരി,

എനിക്കിന്ന് ഗാനമഞ്ജരിയിൽ നല്ലൊരു പാട്ട് വേണം. ചിത്രം എന്ന സിനിമയിലെ നഗുമോ എന്ന പാട്ടാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അമലുവിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് വെച്ചു തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും രാഹുലേ, കാത്തിരുന്നോളൂ. നമുക്ക് എന്തായാലും ആ പാട്ടിപ്പോൾ കേൾക്കാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കായി ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി ഡോക്ടർ KMC കരൾ സ്പർശം ബഹുമാനപ്പെട്ട എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ M.Riju നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ സജി ചെറിയാൻ MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തുന്നു.
4: ഡോക്ടർ KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: പാട്ടൊക്കെ കേട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. വിളിക്കേണ്ട നമ്പർ 9544740012. അപ്പോൾ നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്, ആരാണെന്ന് നോക്കാം. അമൃതയാണ്, അമൃത പദാർത്ഥത്തിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമൃതയ്ക്ക് വെട്ടം സിനിമയിലെ നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് ആ പാട്ട് കേൾക്കാം. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ നന്ദ, എന്ത് ചെയ്യാണ് നന്ദു? നന്ദു പഠിക്കുവാണോ? അല്ല, നന്ദു പഠിക്കുവാണോ? എത്രല്ലാ പഠിക്കുന്നേ? ആ നന്ദു, നിന്ന് ഏത് പാട്ടാണ് വേണ്ടത്? തീർച്ചയായിട്ടും വെച്ചു തരാം നന്ദു. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ?
2: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
1: ആ ഓക്കെ നന്ദു, നമുക്കപ്പോ പാട്ട് കേൾക്കാം കേട്ടോ. ആ ശരി.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: പാട്ടുകളും കഥകളും ഒക്കെ കേട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് പാട്ടൊക്കെ കേൾക്കാൻ വിളിക്കേണ്ട നമ്പർ 9544740012. അപ്പോൾ ദാ നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: സിയ.
0: സിയ, സിയ എവിടുന്നാ വിളിക്കുന്നേ?
1: കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളി. സിയക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഖലീഫ സിനിമയിലെ ഹസ്തലായോളം എന്ന് പറയുന്നത്.
0: ഖലീഫ സിനിമയിലെ? ആ, ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? ആ, പിന്നെ ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: എന്റെ അനിയത്തിക്ക്.
0: അനിയത്തിക്ക്. അനിയത്തിയുടെ പേരെന്താണ്?
1: സത്യ.
0: സത്യ. സത്യ, പേരൊന്നുകൂടെ ക്ലിയർ ആയി പറയുവോ?
1: സത്യ.
0: സത്യ. ഓക്കെ. അനിയത്തിക്ക് എത്ര വയസ്സുണ്ട്?
1: 10.
0: 10 വയസ്സ്. ഓക്കെ, അപ്പോൾ പാട്ട് വെച്ചുതരാം കേട്ടോ. ആ ഓക്കെ. ഇത് നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. കൊല്ലത്ത് നിന്നും വിനുവാണ്. വിനുവിന് എനിക്ക് ഗുരു ശിഷ്യൻ എന്ന മൂവിയിലെ അന്ത്യമുകിൽ പ്രാവിൻ എന്ന സോങ് വെച്ച് തരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കപ്പോൾ ആ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: ജീവിതത്തിലെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ നടക്കണമെന്നില്ല. ചില വാതിലുകൾ അടയും, ചില ആളുകൾ അകലും. പക്ഷേ അതുകൊണ്ട് നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കരയാതെ ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ച് പ്രതീക്ഷയോടെ നടക്കൂ. ഒരിക്കൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങൾ പോലും നമ്മളെ കൂടുതൽ ശക്തരാക്കിയ വഴികളായിരുന്നു എന്ന് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശക്തരാക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിന് ശക്തിയേകാൻ കുറെ പാട്ടുകൾ കൂടി കേൾക്കാം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായി വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9544 7001. ഇപ്പോൾ നമുക്ക് ഒരു കോൾ, കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്, നമുക്കിപ്പോ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ ഹലോ ഹലോ
0: ഹലോ ഇതാരാണ്? പറയൂ വിജയൻ ചേട്ടാ, എന്തുണ്ട്? ആണോ ചായയുടെ കൂടെ കടി എന്തായിരുന്നു?
1: കടിയൊന്നുമില്ല.
0: സാധാരണ എല്ലാരും ചായയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് മേടിച്ച് കഴിക്കില്ലേ?
1: ആ ഇത് നമ്മളെ തൊട്ടടുത്ത് സത്താരം നടക്കുന്നു, അപ്പൊ അവിടെ ഊണാ കഴിക്കും.
0: ആണോ?
1: പനിയന്നാർ അമ്പലം.
0: അപ്പൊ എത്ര ദിവസമായി അമ്പലത്തില് സപ്താഹം?
1: ഇന്ന് 2-3 ആയി.
0: ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് വിജയൻ ചേട്ടന് വേണ്ടത്?
1: എനിക്ക് ഹരിചന്ദനത്തെ ഗന്ധമുള്ള പെണ്ണ് എന്നുള്ള പാട്ട്.
0: അത് ഏത് സിനിമയിലെയാ?
1: അത് അറിയത്തില്ല, പാട്ട് കേട്ടുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത് വെക്ക.
0: പഴയതാണോ എന്നറിയില്ല, ഞങ്ങൾ നോക്കട്ടെ, ഉണ്ടെങ്കിൽ വെക്കാം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെച്ചേരാം. ഓക്കെ. നമുക്കിപ്പോൾ വേറൊരു മെസ്സേജ് കൂടിയുണ്ട്, ശ്രീജിത്ത് ആലങ്കടവിൽ നിന്നാണ്. ശ്രീജിത്തിന് കന്മദം മൂവിയിലെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ എന്ന് സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ആ പാട്ട് നമുക്ക് ഇതിനോടൊപ്പം തന്നെ കേൾക്കാം.

0: ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. നമ്മളെ മനസ്സിലാക്കിയവർ പോലും മാറി നിൽക്കുന്ന നിമിഷങ്ങളുണ്ടാകും. അപ്പോഴും നമ്മൾ നമ്മളെ കൈവിടരുത്. ആരും കൂടെയില്ലെന്ന് തോന്നുന്ന സമയത്തും നമ്മുടെ സ്വപ്നങ്ങൾക്കായി നമ്മൾ തന്നെ കൂടെ ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ കൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ പാട്ടുകൾ കേട്ടാലോ? റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. പാട്ടുകൾ കേൾക്കാനും പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനും വിളിക്കേണ്ട നമ്പർ 9544-7001. ഇപ്പോൾ നമുക്കൊരു കോൾ കൂടിയുണ്ട്, ആരാണെന്ന് നോക്കാം. ശരി, ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരമുണ്ട്, ഞാൻ കണ്ണൂർ ജില്ലയിൽ ആനന്ദൻ തിലാനൂരാണ് സംസാരിക്കുന്നത്.
0: ഓക്കെ, ഏത് പാട്ടാണ് വേണ്ടത്?
1: സിനിമയിലെ അതിലത്തൊരു പാട്ടാ ജയേന്ദ്രനാഥൻ തോന്നുന്നു പാടിന് ഉറങ്ങാതെ എന്ന വളരെ മനോഹരമായ ഒരു ഗാനം. ആ പാട്ട് കേട്ടാ കൊള്ളാന്നുണ്ട്.
0: നല്ലോ പാടുന്നുണ്ടല്ലോ.
1: ഞാൻ എന്റെ റേഡിയോയിൽ നല്ല നല്ല പാട്ടുണ്ടല്ലോ. ആ പാട്ട് ഞാൻ അവര് അവിടുന്ന് പാടുമ്പോൾ കൂടെ ജോലി ചെയ്തുകൊണ്ട് ഞാനും കൂടെ ഇങ്ങനെ പാടിക്കൊണ്ടായിരുന്നു.
0: സത്യം പറഞ്ഞാൽ അതൊക്കെ മനസ്സിനൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ. നമ്മുടെ ജോലിയുടെ ആയാസൊക്കെ മാറ്റാനാണ് ഈ പാട്ട് എപ്പോഴും.
1: അതെ അതെ, നമുക്കിപ്പോ പോക്കറ്റിൽ നമുക്ക് എന്റെ റേഡിയോ എഫ് എം ട്യൂൺ ചെയ്തിട്ട് നമ്മുടെ ജോലി നമുക്ക് ചെയ്യും ചെയ്യാം, കൂടെ തന്നെ നമുക്ക് അതിലുള്ള വിശേഷങ്ങളും പാട്ടുകളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയും ചെയ്യാം, കേൾക്കും ചെയ്യാം.
0: അപ്പൊ നമുക്ക് പാട്ട് വെച്ചുതരാം കേട്ടോ ചേട്ടാ.
1: ഓക്കെ, സന്തോഷം.
0: ഓ ശരി. ഇതോടൊപ്പം നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ്. രാജീവിന് മിഥുനം എന്ന സിനിമയിലെ പൂമഞ്ഞിൻ കൂടാരത്തിൽ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എം ജി അണ്ണനും സുജാത ചേച്ചിയും ചേർന്നാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.

0: രാജ്യത്തുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി ഡോക്ടർ കെ എം സി കരൾ സ്പർശം ബഹുമാനപ്പെട്ട എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു പരിഗണന, പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ഒരു കരുതൽ, പറയാതെ മനസ്സിലാക്കുന്ന ഒരു സ്നേഹം, ഇവയൊക്കെയാണ് ബന്ധങ്ങളെ ഏറ്റവും മനോഹരമാക്കുന്ന നിമിഷങ്ങൾ. അപ്പോൾ നമ്മുടെ ബന്ധത്തെ മനോഹരമാകുന്ന നിമിഷങ്ങൾക്കൊപ്പം നമുക്ക് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലൂടെ കുറെ പാട്ടുകൾ കേൾക്കാം. ഇഷ്ടപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 9544740912. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരി. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
1: ഹലോ.
0: ആ ഹലോ, അതെ, ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: ഓക്കെ,
0: അഭിലാഷിന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ആ കൈകൊട്ടുകൊണ്ടേ
0: അഭിലാഷ് എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ ഇന്റീരിയർ വർക്ക് ചെയ്യുവോ.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണോ?
1: നമ്മൾ കേൾക്കുന്ന എല്ലാവർക്കും കൂടെ.
0: അപ്പൊ തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. ഓക്കെ,
1: ശരി.
0: ഇതാ നമുക്ക് കാലാവസ്ഥ വകുപ്പിൽ നിന്ന് ഒരു അറിയിപ്പ് കൂടിയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടി ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, പുത്തൻതെരുവിൽ നിന്നും നയന. നയന ചോദിച്ചിരിക്കുന്ന പാട്ട് ചന്ദ്രചൂട ശിവ ശങ്കര പാർവതി എന്ന പാട്ടാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: നീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി ഡോക്ടർ കെ എം സി കരൾ സ്പർശം ബഹുമാനപ്പെട്ട എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
3: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: 2027 ആവാൻ ഇനി 3 മാസം കൂടി. 2016 ഇപ്പോൾ 10 വർഷത്തിന്റെ തികവ്. കോവിഡ് കാലം പോയി മറിഞ്ഞിട്ട് 6 വർഷം. നമ്മൾ ഓർക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് കാലം മുന്നോട്ട് പായുന്നത്. ശരിയായ സമയം വരട്ടെ എന്ന് കരുതി ഇനിയും ഒരായുസ് മുഴുവൻ കാത്തിരിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഈ നിമിഷം മുതൽ കെട്ടിപ്പടുക്കാൻ തുടങ്ങുക. കാരണം സമയവും വയസ്സും ആർക്കു വേണ്ടിയും നിന്നു തരില്ല, അത് നമ്മയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വിലപ്പെട്ട സമയത്തിൽ, വിലപ്പെട്ട നിമിഷത്തിൽ നമുക്ക് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനും വിളിക്കേണ്ട നമ്പർ 9544740912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്. ആ കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ
1: ഹലോ,
0: ഇതാരാ സംസാരിക്കുന്നത്? ആർദ്ര എവിടുന്നാ വിളിക്കുന്നേ? ആർദ്ര കുട്ടി കാട്ടിക്കടവിന്ന്. ആർദ്ര കുട്ടിക്ക് ഏത് പാട്ടാണ് വേണ്ടത്? ഏത് നാടൻ പാട്ടാണ് വേണ്ടത്? മണിച്ചേട്ടന്റെ നാടൻ പാട്ടാണോ വേണ്ടത്? ആ മണിച്ചേട്ടന്റെ ഏത് പാട്ടാ? ഒത്തിരി പാട്ടുണ്ട്. ഏതെങ്കിലും പാട്ട് മതിയോ? എന്നെങ്കിൽ ആർദ്ര കുട്ടി ഒരു പാട്ട് പാടാമോ? അയ്യോ, ഒരു പാട്ടും അറിയില്ലേ? എത്രലാ പഠിക്കുന്നേ? രണ്ടിൽ പഠിക്കുന്ന കുട്ടിക്ക് പാട്ടൊക്കെ അറിയാലോ. അപ്പോൾ ആർദ്ര കുട്ടിക്ക് നല്ലൊരു പാട്ട് വെച്ച് തരാം കേട്ടോ. ആ ശരി, ഇപ്പോൾ നമുക്ക് അതിനോടൊപ്പം ഒരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് PV മുഹമ്മദ് വടക്കേ വാവനൂർ നിന്നാണ്. അദ്ദേഹത്തിന് കുരുക്ഷേത്ര സിനിമയിൽ ജാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം എന്ന ഗാനമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് 2 പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.

0: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനും വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9544740012. ഇത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുനിൽ പള്ളിമണിൽ നിന്നാണ്. അദ്ദേഹത്തിന് കൊച്ചു കളിമീണയിൽ എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷേ ഏത് സിനിമയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടി മെസ്സേജ് അയക്കുമ്പോൾ ആ പാട്ടിന്റെ സിനിമ ഏതാണെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നേനെ. അപ്പോൾ ഈ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം നമുക്ക് വേറൊരു മെസ്സേജും കൂടിയുണ്ട്. നമ്മുടെ സഹദേവൻ ചേട്ടനാണ് ഇടുക്കിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മൂവിയിലെ കോടമഞ്ഞിൻ താഴ്വരയിൽ എന്ന ഗാനമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ഇതുവരെ കൊച്ചു കളിവീണയിൽ ശ്രുതി.

രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഡൽഹിയിലെ രാജ്ഘട്ടിൽ രാവിലെ സർവധർമ്മ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. രാജ്ഘട്ടിൽ അല്പം മുൻപ് നടന്ന പ്രാർത്ഥനായോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനാചരണവും ഇന്ന് നടന്നു. ഡൽഹിയിലെ വിജയഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജയന്തി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു. എല്ലാ ജില്ലകളിലും ഗാന്ധിജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഒരു സീറോ വേസ്റ്റ് ഇതിലേക്ക് പോകണം. ഒരു സ്ഥലത്തും നോക്കിയാൽ ഒന്നും കാണരുത്. അപ്പൊ നമ്മൾ ഇതൊരു കൾച്ചർ കൂടിയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. പിന്നെ അതിന് ഇന്നത്തെ കാലത്തെ വേസ്റ്റിന് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പുതിയ വേസ്റ്റുകൾ വരികയാണ്, ഈ വേസ്റ്റ് ഉണ്ടാവുകയാണ്, ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവുകയാണ്. ആ വേസ്റ്റുകളെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എങ്ങനെയാണ്, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം.
0: 2031 March 30 കേരളത്തെ പൂർണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. SAR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLOമാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് കേന്ദ്രമാക്കി ഗോത്ര സർവകലാശാല യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാറിയ ഭക്ഷണ സംസ്കാരവും അനാരോഗ്യകരമായ ജീവിതരീതിയുമാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് മന്ത്രി പറഞ്ഞു. ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവും എല്ലാവരും ശീലമാക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ BPL വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളാക്കി ഉയർത്തി. സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം കിഴിശ്ശേരിയിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിച്ചു. അരിമംഗലം, താനൂർ കാളം തുരുത്തി, വണ്ടൂർ അരിമണൽ, മഞ്ചേരി തരികുളം എന്നിങ്ങനെ 5 ബദൽ സ്കൂളുകളും കാസർഗോഡ് ജില്ലയിലെ ആലൂർ, ഇടുക്കി കുറത്തിക്കുടി, കണ്ണൂർ കോലങ്കി എന്നിവയെയാണ് എൽ പി സ്കൂളുകളാക്കി ഉയർത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോഹ്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് കൽപ്പറ്റ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലിയും ശുചീകരണ യജ്ഞവും സംഘടിപ്പിച്ചു. നഗരസഭ അധ്യക്ഷൻ പി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും ചേർന്ന് കത്തോലിക്കറ്റ് കോളേജ് NSS യൂണിറ്റുമായി സഹകരിച്ച് ശുചീകരണ റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച റാലി കളക്ടർ എ നിസാമുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000-ത്തിലധികം വോളണ്ടിയർമാർ പങ്കെടുത്തതായി DRM അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. കുട്ടനാട്ടിലെ രണ്ടാം കൃഷിയിൽ ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ നെൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: പകൽ സമയത്തെ അതീവ ചൂടും രാത്രിയിലെ തണുപ്പും മുഞ്ഞയുടെ വ്യാപനത്തിന് വഴിതെളിക്കുന്നു. മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിരട് ചാഴികളുടെ സാന്നിധ്യം മിക്ക പാടശേഖരങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ കർഷകർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കൃഷിവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഞ്ഞ കൂടുതലായി കാണുന്ന പാടങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയ ശേഷം നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകളെ മാത്രം നശിപ്പിക്കുന്ന കീടനാശിനികൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. മിത്രകീടങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിൽ അനാവശ്യമായി കീടനാശിനി പ്രയോഗിക്കുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്നും സ്വർണ്ണത്തിളക്കം. ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത്, ഹോക്കി മത്സരങ്ങളിൽ നിന്നായി ഇന്ന് 6 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. വനിതാ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി. 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകിട്ട് നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: കേരളത്തിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി ഡോക്ടർ കെ എം സി കരൽസ്പർശം ബഹുമാനപ്പെട്ട എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: എന്റർടൈൻമെന്റ് ഇത് എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിനിടയിൽ നമ്മുടെ മുന്നിൽ ചിലപ്പോൾ വാതിലുകൾ അടഞ്ഞേ കിടക്കുന്നത് കാണാം. നമുക്ക് തോന്നും എൻ്റെ ജീവിതത്തിൻ്റെ സുഖകരമായ സന്തോഷത്തിന് എവിടെയോ വിഘാതം സംഭവിച്ചു, എവിടെയൊക്കെയോ അടഞ്ഞുപോയി. അത് എന്നോട് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കൾ ആരോ പ്രവർത്തിച്ച് ആ വഴി അടച്ചതാണ്. അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. ചിലരൊക്കെ അതിന് പരിഹാരം കാണാൻ മറ്റു പല മാർഗങ്ങളും തേടി പോകാറുണ്ട്. യഥാർത്ഥത്തിൽ നാം ചിലപ്പോൾ സുഖകരമായി മുന്നോട്ട് സഞ്ചരിക്കുന്നതിനിടയിൽ ചില വാതിലുകൾ അടയ്ക്കപ്പെടുന്നതും തടസ്സപ്പെടുന്നതും നാം അത് മറികടക്കാൻ അതിലേക്ക് സഞ്ചരിക്കാൻ പ്രാപ്തമായില്ലെന്ന് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് ബോധ്യമായതുകൊണ്ടാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ, നമ്മുടെ രക്ഷയ്ക്ക് അത്തരമൊരു വാതിലിലൂടെ കടക്കേണ്ടത് ഇപ്പോ അത് ഗുണകരമല്ല എന്നുള്ളത് കൊണ്ടാണെങ്കിലോ അങ്ങനെ എത്ര പേർ ചിന്തിക്കുന്നു. പണം വേണം, പണം വേണം എന്ന് വല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ പണം തന്നില്ലെങ്കിൽ ദൈവം പാപിയാണ്, നമ്മളോടുള്ള ഇഷ്ടക്കേടുകൊണ്ടാണ്. പക്ഷേ ചിലപ്പോൾ ആ സമ്പത്തിൻ്റെ പരീക്ഷണത്തെക്കാൾ ദാരിദ്ര്യത്തിൻ്റെ പരിമിതിയാണ് നമുക്ക് സന്തോഷം നൽകുന്നതെങ്കിൽ, നമുക്ക് ഗുണകരമാകുന്നതെങ്കിൽ, നമുക്ക് അപകടം വരുത്താതിരിക്കുന്നതാണെങ്കിൽ അതെത്രയോ നന്മയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളെയും പരിമിതികളെയും ദൈവം നമ്മെ സംരക്ഷിക്കാനുള്ള കവചങ്ങളായി കാണാൻ മനുഷ്യന് കഴിയുമ്പോഴാണ് അവൻ്റെ ചിന്താമണ്ഡലം കൂടുതൽ കരുത്തുള്ളതാകുന്നത്. ആഗ്രഹിച്ചത് കിട്ടാത്തതുകൊണ്ട് പൊട്ടിക്കരയുകയോ നിരാശ പ്രകടിപ്പിക്കുകയോ നിലത്ത് കിടന്നുരുളുകയോ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കുട്ടിത്തമെന്നോ വിവേകമില്ലാത്തവരെന്നോ ആണ് പറയാറ്. പക്ഷേ ചിലതൊക്കെ നേടാനാകാതാകുമ്പോൾ നമ്മളും അതുപോലൊക്കെ കാണിച്ചിട്ട് പറയുന്നത് നമ്മൾ കൂടുതൽ വിവേകമുള്ളവരാണെന്നാണ്. സത്യത്തിൽ ഈ വൈരുദ്ധ്യം തിരിച്ചറിയുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.